0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ, സൂറത്തുൽ ഖലം മുതൽ സൂറ നാസിയാത്ത് വരെയുള്ള അധ്യായങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ അബ്ദുറഹ്മാൻ ആലുസി.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
0: പേസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ നാം കേൾക്കുന്നത് പ്രശസ്ത ഖാരി മുഹമ്മദ് അൽ ബറാഖിന്റെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാദ് 45 മുതൽ 66 വരെ വചനങ്ങളാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. പീസ് ഖുർആൻ റേഡിയോ പ്രഭാത പ്രക്ഷേപണ പരിപാടികളിലേക്ക് ലോകത്തെമ്പാടുമുള്ള മലയാളി ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2026 സെപ്റ്റംബർ 16, ഹിജ്റ വർഷം 1448, റബീഉല്ലാഹർ 5. പുതിയൊരു പ്രഭാതം കൂടി സമ്മാനിച്ച നാഥന് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് സ്തുതി പറയാം. അൽഹംദുലില്ലാ. ഇന്നത്തെ ദിനം നന്മയുടെയും സമാധാനത്തിൻ്റേതുമാക്കി മാറ്റാൻ ഹൃദയത്തിലേക്ക് വെളിച്ചം വീശുന്ന വിശുദ്ധ ഖുർആൻ പാരായണവും

0: വചനവിചിന്തനങ്ങളും. നിങ്ങൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ പ്രഭാത പ്രക്ഷേപണം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തെൻസിയിൽ പ്രഗത്ഭ ഖാരിഉകളുടെ പാരായണമാണ് പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് സൂറത്തുൽ നഹൽ മുതൽ സൂറത്തുൽ ഇസ്ര 49 വരെയുള്ള വചനങ്ങളുടെ പാരായണങ്ങളാണ് പാരായണം നിർവഹിക്കുന്നത്. الشيخ عبد الرحمن آلوسي.
2: بسم الله الرحمن الرحيم.

എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷര മികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്.

0: ഈ ഹദീസിന്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ കച്ചവടക്കാരൻ, എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
0: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മുബഅസി റഹ്മത്തില്ലാഹി ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇനി സൂറത്തു നൂഹ് 7-ാമത്തെ ആയത്താണ്. വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു മദ്ദ മുൻഫസിലുണ്ട്. അസാബിഅഹും ഫീ ആദാനിഹിം വീണ്ടും മദ്ദ മുൻഫസിൽ. വസ്തഗശൗ തിയാബഹും വസറു വസ്തക്ബറു ഇസ്തിക്ബാറ ثم اني دعوتهم جهارا ثم اني ميم مشددة രണ്ടും നന്നായിട്ട് മണിക്കുക. دعوتهم جهارا ثم اني اعلنت ثم ميم مشددة പിന്നെ اني മദ് മുഫസ്സിൽ ഉണ്ട്. اعلنت ثم اني اعلنت ലഹും വാസറർത്തു ലഹും ഇസ്രാറ ഫഖുൽ തുസ്തഗ്ഫിറു അവിടെ ഇസ്തഗ്ഫിറു ഈ ഉച്ചരിക്കണ്ട. ഖുൽ തുസ്തഗ്ഫിറു ഒന്നിച്ചോദ്യ റബ്ബക്കും ഇന്നഹു നൂനു മുശദ്ദദ നന്നായിട്ട് മണിക്ക. കാന ഗഫ്ഫാറ യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ യുർസിലിസ്സമാ മദ് മുത്തസിൽ യുർസിലിസ്സമാ അലൈക്കും രണ്ട് മീം ഒന്നിച്ചു അടുത്തടുത്ത് വന്നു. അപ്പോൾ നന്നായിട്ട് ഉന്നത്തോടു കൂടി ഉച്ചരിക്കുക. അലൈക്കും മിദ്റാറ
5: അലൈക്കും
4: വയുംദിദുക്കും ബി അംവാലിം വ എംദിദുക്കുംബി അവിടെ മീമുസാക്കിരയ്ക്ക് ശേഷം ബ ആണ്. അപ്പോൾ ഇഹ്ഫ ആണ് ഉത്തമം എന്നാണ് എൻ്റെ നിയമം. അപ്പോൾ വയുംദിദുക്കുംബി വയുംദിദുക്കുംബി അംവാലിംവ തെൻവിൻ ശേഷം വാവാണ്. നന്നായിട്ട് മണിക്കുക. അംവാലിംവനീന വയജഅല്ലക്കും യജഅല്ലക്കും രണ്ട് ലാമ് ഒന്നിച്ചു വന്നു, അത് ഇരട്ടിപ്പിക്കുക. ലക്കും ജന്നാത്തിംവയജഅല്ലക്കും പിന്നെ അൻഹാറ നൂൻസാക്കിനു ശേഷം ഹ ആണ് ഇൽഹാർ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖക്കും അത്വാറ അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ സമാവാതിൻ ത്വബാഖ അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ സമാവാതിൻ തൻവീന് ശേഷം ത്വ ആണ്. അപ്പോൾ നന്നായിട്ട് മണിക്കുക. സമാവാതിൻ ത്വബാഖ وجعل القمر فيهن نورا ونورا وجعل وجعل القمر فيهن نورا وجعل الشمس وجعل ال
5: وجعل القمر فيهن
4: നൂനസാക്കിനക്ക് ശേഷം ബ ആണ്. അമ്പത്തക്കും എന്താ നിയമം? ഇഖ്ലാബ് നവര, അതായത് ആ നൂനിനെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടുകൂടി ഉച്ചരിക്കണം. അപ്പോ അമ്പത്തക്കും അമ്പത്തക്കും എന്നല്ല ും ഫീഹ വയുഖ്രിജുക്കും ഇഖ്റാജ. എന്താ നോക്കാം. وَإِنِّي كُلَّمَا دَعَوْتُهُمْ لِتَغْفِرَ لَهُمْ جَعَلُوا أَصَابِعَهُمْ

0: واخر دعوانا الحمد لله رب العالمين.
1: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പ്രിയ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ അതിൻ്റെ പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. എന്നത്തെയും പോലെ ഖുർആൻ പഠിക്കാൻ അത് അധ്യാപകൻ്റെ സഹായത്തോടു കൂടെ ആകുമ്പോൾ തീർച്ചയായും അതിൻ്റേതായ ഗുണവും പ്രത്യേകതയും ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അൽ മുഅല്ലിമിൽ ഇപ്പോൾ സൂറ അൽ ബക്കറ 90 മുതൽ 93 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ അല്ലാ, ജസാഅക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഹല്ലിം, സൂറത്തുൽ ബഖറ 90 മുതൽ 93 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: أعوذ بالله من الشيطان الرجيم.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: Peace Quran Radio il adutthayi Tafsir Amani. മുഹമ്മദ് അമാനി മൗലവി മലയാളത്തിൽ രചിച്ച വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയുടെ എപ്പിസോഡിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് സൂറത്തുൽ മഅരിജ് 22 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് നാം കേൾക്കുന്നത്.
2: വചനം 22. വാക്കർത്ഥം: ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരൊഴികെ. നമസ്കരിക്കുന്നവർ ഒഴികെ. വചനം 23. വാക്കർത്ഥം: അല്ലദീന, അതായത് യാതൊരു കൂട്ടർ. ഹും, അവർ. അലാ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തിൽ. ദാഇമൂൻ, നിത്യ നിഷ്ഠക്കാരാണ്.
3: الذين هم على صلاتهم دائمون,
2: അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ നിത്യനിഷ്ഠയുള്ള ആളുകൾ. വചനം 24. വാക്കർത്ഥം: വല്ലദീന, യാതൊരു കൂട്ടരും. ഫീ അംവാലിഹിം, അവരുടെ സ്വത്തുക്കളിലുണ്ട്. ഹഖുൻ, ഒരവകാശം, കടമ, ബാധ്യത. മഅലൂമുൻ, അറിയപ്പെട്ട, നിശ്ചിതമായ.
3: വല്ലദീന ഫീ അംവാലിഹിം ഹഖും മഅലൂം,
2: തങ്ങളുടെ സ്വത്തുക്കളിൽ അറിയപ്പെട്ട, നിശ്ചിതമായ അവകാശം ഉള്ളവരും ഒഴികെ. വചനം 25. വാക്കർത്ഥം: ലിസ്സായിലി, ചോദിക്കുന്നവന്. വൽ മഹറൂം, തടയപ്പെട്ടവനും മുടക്കം ബാധിച്ചവനും.
3: ലിസ്സായിലി വൽ മഹറൂം,
2: അതെ, ചോദിക്കുന്നവനും ചോദിക്കുന്നതിന് മുടക്കം ബാധിച്ചവനും. വചനം 22 മുതൽ 25 വരെയുള്ളതിൻ്റെ വിശദീകരണം: ചോദിച്ചാവശ്യപ്പെട്ടു വരുന്നവർക്കും അഭിമാനം കൊണ്ടോ അംഗവൈകല്യം, രോഗം മുതലായ കാരണങ്ങൾ നിമിത്തമോ അന്യനോട് ചോദിച്ചു വാങ്ങാൻ മുന്നോട്ടു വരാത്തവർക്കും തങ്ങളുടെ സ്വത്തിൽ നിന്ന് അവകാശവും ഓഹരിയും കൊടുക്കേണ്ടതുണ്ടെന്ന ബോധമുള്ളവർ എന്ന് സാരം. സൂറത്തു ദാരിയാത്ത് 19 വചനത്തിൻ്റെ വിവരണത്തിൽ വായിച്ചതെല്ലാം ഇവിടെയും സ്മരിക്കുക. വചനം 26. വാക്കർത്ഥം: വല്ലദീന യുസ്വദ്ദിഖൂന, സത്യമാക്കുന്നവരും വിശ്വസിക്കുന്നവരും. ബിയൗമി, ദിവസത്തെ. അദ്ദീനി, പ്രതിഫലത്തിൻ്റെ, നടപടിയുടെ.
3: والذين يصدقون بيوم الدين,
2: പ്രതിഫല നടപടിയുടെ ദിവസത്തെ സത്യമാക്കി വിശ്വസിക്കുന്നവരും. വചനം 27. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും. ഹും, അവർ. മിൻ അദാബി, ശിക്ഷയെക്കുറിച്ച്. റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ. മുഷ്ഫിഖൂൻ, ഭയപ്പാടുള്ളവരാണ്.
3: വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ,
2: തങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പാടുള്ളവരും ഒഴികെ. വചനം 28. വാക്കർത്ഥം: ഇന്ന അദാബ, നിശ്ചയമായും ശിക്ഷ. റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ. ഗൈറു മഅ്മൂൻ, സമാധാനപ്പെട്ടുകൂടാത്തതാണ്. അഥവാ വരികയില്ലെന്ന് വിശ്വസിക്കാവതല്ലാത്തതാണ്. കാരണം നിശ്ചയമായും അവരുടെ റബ്ബിന്റെ ശിക്ഷ വരികയില്ലെന്ന് സമാധാനപ്പെട്ടുകൂടാത്തതാകുന്നു. വചനം 26 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം. തങ്ങളുടെ നന്മ കൊണ്ടോ മറ്റേതെങ്കിലും കാരണത്താലോ അള്ളാഹുവിൻ്റെ ശിക്ഷ തങ്ങളിൽ ബാധിച്ചേക്കുകയില്ലെന്ന് കരുതി അവർ വഞ്ചിതരാവുകയോ അതിനെക്കുറിച്ച് ഭയമില്ലാതെ സമാധാനപ്പെട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുകയില്ല എന്ന് സാരം. വചനം 29 വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും ലിഫുറൂജിഹിം, അവർ തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ, ഹാഫിളൂൻ, കാത്തു സൂക്ഷിക്കുന്നവരാണ്.
3: വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ,
2: തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരും ഒഴികെ. വചനം 30 വാക്കർത്ഥം: ഇല്ലാ അല അസ്വാജിഹിം, തങ്ങളുടെ ഭാര്യമാരിൽ ഒഴികെ, അഥവാ ഭാര്യമാരെ സംബന്ധിച്ച് ഒഴികെ. ഔ മാ മലക്കത്ത്, അല്ലെങ്കിൽ ഉടമപ്പെടുത്തിയവരുടെ, ഐമാനുഹും, തങ്ങളുടെ വലങ്കൈകൾ, ഫ ഇന്നഹും, എന്നാൽ കാരണം അവർ, ഗൈറു മലൂമീൻ, ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാണ്.

തങ്ങളുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ളവരെയോ സംബന്ധിച്ചല്ലാതെ, കാരണം അവർ ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാകുന്നു. വചനം 31 വാക്കർത്ഥം: ഫമനിബ്തഗ, എന്നാൽ ആരെങ്കിലും തേടിയാൽ, ആവശ്യപ്പെട്ടാൽ, വറാഅദാലിക്ക, അതിൻ്റെ അപ്പുറം, ഫഉലാഇക്കഹും, എന്നാൽ അക്കൂട്ടർ തന്നെയാണ്, അൽആദൂൻ, അതിരുവിട്ടവർ.

0: എന്നാൽ അതിനപ്പുറം ആരെങ്കിലും തേടുന്നതായാൽ ആ കൂട്ടർ തന്നെയാണ് അതിരുകടന്നവർ. വചനം 32. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും അവർ, ലി അമാനാത്തിഹിം, തങ്ങളുടെ അമാനത്തുകളെ, വിശ്വസ്തതകളെ, വഅഹ്ദിഹിം, തങ്ങളുടെ ഉടമ്പടിയേയും പ്രതിജ്ഞയേയും കരാറിനെയും, റാഊൻ, പാലിക്കുന്നവരാണ്, ഗൗനിക്കുന്നവരാണ്.
1: والذين هم لأماناتهم وعهدهم راعون
2: തങ്ങളുടെ അമാനത്ത്
3: അഥവാ
2: വിശ്വസ്തതകളെയും ഉടമ്പടിയെയും പാലിച്ചു വരുന്നവരും.
0: വചനം 33. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും അവർ, ബിഷഹാദാത്തിഹിം, അവരുടെ സാക്ഷ്യങ്ങളെ, ഖായിമൂൻ, നിർത്തുന്നവരാണ്, നിർവഹിക്കുന്നവരാണ്.
1: വല്ലദീന ഹും ബിഷഹാദാത്തിഹിം ഖായിമൂൻ,
0: തങ്ങളുടെ സാക്ഷ്യങ്ങളെ ശരിക്ക് നിർവഹിക്കുന്നവരും. വചനം 34. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും അവർ, അലാ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തെ, യുഹാഫിദൂൻ, കാത്തു സൂക്ഷിച്ച് വരുന്നു, സൂക്ഷ്മത പാലിച്ചു വരുന്നു.
1: والذين هم على صلاتهم يحافظون
0: തങ്ങളുടെ നമസ്കാരത്തെ പറ്റി സൂക്ഷിച്ചു പാലിക്കുന്നവരും ഒഴികെ. വചനം 35. വാക്കർത്ഥം: ഉലായിക, അക്കൂട്ടർ, ഫീ ജന്നാത്തിൻ, സ്വർഗങ്ങളിൽ, മുക്രമൂൻ, ആദരിക്കപ്പെടുന്നവരാണ്.
1: ഉലായിക ഫീ ജന്നാത്തിൻ മുക്രമൂൻ,
0: അക്കൂട്ടർ എല്ലാം സ്വർഗങ്ങളിൽ വച്ച് ആദരിക്കപ്പെടുന്നവരാകുന്നു. വചനം 29 മുതൽ 35 വരെയുള്ളതിൻ്റെ വിശദീകരണം. 29 മുതൽ 32 കൂടിയ വചനങ്ങളും 34 വചനവും ഇതുപോലെ സൂറത്ത് മുഅ്മിനൂനിലും മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. അവയുടെ വ്യാഖ്യാനത്തിൽ അവിടെ വായിച്ച സംഗതികളും ഹദീസുകളും ഇവിടെയും ഓർത്തിരിക്കുന്നതാവശ്യമാണ്. വലങ്കൈ ഉടമപ്പെടുത്തിയവർ, മാ മലക്കത്ത് ഐമാനുഹും എന്ന വാക്ക് ചിലർ ദുർവ്യാഖ്യാനം ചെയ്തതിനെപ്പറ്റി സൂറത്ത് മുഅ്മിനൂനിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിലും വിവരിച്ചിരിക്കുന്നു. ഇവിടെ അതെല്ലാം വീണ്ടും ആവർത്തിച്ച് ദീർഘിപ്പിക്കേണ്ടതില്ലല്ലോ. സ്വർഗത്തിൽ വച്ച് ആദരിക്കപ്പെടുന്നവരെന്ന് അല്ലാഹു സന്തോഷവാർത്ത അറിയിക്കുകയും അക്ഷമരും ദുർബലരുമല്ലാത്തവരെന്ന് അവൻ പ്രശംസിക്കുകയും ചെയ്ത ഈ സജ്ജനങ്ങളുടെ സവിശേഷത പലതും ഈ വചനങ്ങളിൽ അല്ലാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. അവയിൽ ഒന്നാമത്തേതായി എണ്ണിയത് നമസ്കരിക്കുന്നവരെയാണ്. നമസ്കരിക്കുന്നവരെന്ന് പറഞ്ഞു മതിയാക്കാതെ അതിൽ

0: ആണ് കുറിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഖുർആൻ പലപ്പോഴും ഇങ്ങനെ നമസ്കാരത്തെപ്പറ്റി വിവിധ വാചകങ്ങളിൽ ഊന്നിപ്പറഞ്ഞും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും കാണാം. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലസന്മാരായ മുസ്ലിം പാമരന്മാരും അതിനു വേണ്ടത്ര വില കൽപ്പിക്കാറില്ലാത്ത ഇന്നത്തെ ചില പുരോഗമനാശയക്കാരും ഇതെല്ലാം വളരെ ഗൗരവപൂർവം മനസ്സിരുത്തേണ്ടതായിരിക്കുന്നു.
1: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം കേൾക്കാനും അവസരമൊരുക്കുന്ന പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി, സൂറത്തു മഅരിജ് 22 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ മലയാള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

النبي حسبك الله ومن اتبعك من المؤمنين يا أيها النبي

والذين آووا ونصروا أولئك بعضهم أولياء بعض

أبلغه مأمنه ذلك بأنهم قوم لا يعلمون.

ولم يتخذوا من دون الله ولا رسوله ولا المؤمنين وليجهم

لا يستوون عند الله والله لا يهدي القوم الظالمين.

كفروا من قبل قاتلهم الله أنى يؤفكون اتخذوا

والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله

ثقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة

ومنهم الذين يؤذون النبي ويقولون هو أذن قل أذن خير

طيبة ومساكن طيبة في جنات عدن ورضوان من الله أكبر.

الآخرة وما لهم في الأرض من ولي ولا نصير.

وأولئك لهم الخيرات وأولئك هم المفلحون.

رسوله سيصيب الذين كفروا منهم عذاب أليم ليس على

0: رضوا بأن يكونوا مع الخوالف وطبع الله على قلوبهم فهم لا يعلمون.
1: ما شاء الله بارك الله فيكم. نام كيتد ختم القرآن.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയം.

0: കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ എനി കേൾക്കുന്നത് അത്തഹസീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും സ്കലിതങ്ങളെയും കുറിച്ച് ബഹുമാനനായ ഹാഫിൽ അബ്ദുൽ ഷക്കൂർ നമ്മോട് സംസാരിക്കുകയാണ്. മനോഹരമായ പാരായണവും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ഇവിടെ നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 114 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. ഇൻഷാഅള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 115, 116, 117 ആയത്തുകളാണ്.

ولله المشرق، ولله المشرق، مشرق അല്ല مشري، റായിനെ തർക്കീക് ചെയ്യണം, നേർപ്പിക്കണം. മഷ്രിഖു, അതോടൊപ്പം ഖാഫ്, ഖാഫിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. മഷ്രിഖു വൽ മഗ്രിബു, വൽ മഗ് ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം, വൽ മഗ്രിബു, മഗ്രിബു. ഫഅയ്നമാ തുവല്ലു ഫസമ്മ, ഫസമ്മ എന്ന് ഒരിക്കലും ആവരുത്, മാറി സീനാവരുത്. മീമിന് ശബ്ദുണ്ട്, മണിക്കണം. ഫസമ്മ വജിഹുല്ലാഹ്, വജിഹു ജീമിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വജിഹുല്ലാഹ്, ഇന്നല്ലാഹ, നൂന് ശബ്ദ് മണിക്കണം. ഇന്ന, ان الله واسع عليم، واسع عين تنوين ശേഷം عين ഇസ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. واسع عليم عينന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പറയണം. واسع ان

إِنَّ اللَّهَ وَاسِعٌ عَلِيمٌ. وقالوا اتخذ الله ولدا سبحانه. وقالوا اتخذ الله ولدا سبحانه تنوين الشيشم سين إخفاء بغنة അവ്യക്തമാക്കി മണിക്കണം. വലദൻ സുബഹാന, അതുപോലെ തന്നെ സുബഹാന ഹാന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്, ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുബഹാന അല്ല സുബഹാന. ബല്ലഹു, ഇവിടെ ബൽ ലഹു അല്ല പറയുക, ബല്ലഹു ലാമിനെ അടുത്ത ലാമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് ഉച്ചരിക്കണം. മണിക്കരുത്, ബല്ലഹു പറയരുത്. ബല്ലഹു വല്ലർദല്ല വൽ എ, ഹംസ ഉച്ചരിക്കണം, ദാദിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. വൽ അർദ് കുല്ലുൻ ലഹു ഖാനിതൂൻ. കുല്ലുൻ ലഹു തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ഓതേണ്ടത് കുല്ലുൻ ലഹു ഖാനിതൂൻ. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് അപ്പുറത്ത്. ഖാനിതൂൻ. അടുത്ത ആയത്ത് بَدِيعُ السَّمَاوَاتِ وَالْأَرْضِ. بَدِيعُ عَيْنُ لُچَارَم شَدِّكَنَم. بَدِيعُ السَّمَاوَاتِ وَالْأَرْضِ وَالْأَرْضَ وَالْأَرْضِ ضَادُ ചരിക്കുന്ന സമയത്ത് നാവിന്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അത് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഇസ്തിഅലാന്റെ അക്ഷരം. വൽ അർദ് ശ്രദ്ധിക്കണം. വൈദാ കദ അമ്രൻ എന്നല്ല പറയേണ്ടത്. വൈദ കദ അമ്രൻ ഇവിടെ മദ് മുൻഫസ്സിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ഇനി അമ്രൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദം. സുക്കൂനുള്ള മീമിന് ശേഷം റാ വരുമ്പോൾ എവിടെയും സുക്കൂനുള്ള മീമിന് ശേഷം റാ വരുമ്പോൾ മീം സ്വാഭാവികമായിട്ടും ബാ ആവും. അധികം ആളുകളും അങ്ങനെ തന്നെ തജ്വീദ് നിയമങ്ങളോ മഖ്റജൊന്നും അറിയാത്ത ആളുകൾ പ്രത്യേകിച്ചും. അപ്പോൾ അമ്രൻ എന്നല്ല പറയുക, അമ്രൻ അല്ല അമ്രൻ. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. അംറൻ ഫ തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അംറൻ ഫ ഇന്നമ നൂൻ ശദ് മണിക്കണം. ഫ ഇന്നമ യഖൂലു ലഹു കുൻ ഫ സാക്കിന നൂൻ ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. കുൻഫ ഈ ഗുന്ന ശ്രദ്ധിക്കണം. കുൻഫയക്കുൻ അല്ല കുൻഫയക്കൂൻ ഇങ്ങനെ ഉച്ചരിക്കണം. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്.

0: സൂറത്തുൽ ബഖറയിലെ 115, 116, 117 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന അക്ഷരത്തെറ്റുകൾ മുതൽ സ്കലിതങ്ങൾ വരെ ഓരോന്നോരോന്നും പഠിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ. മനോഹരമായ പാരായണത്തോടൊപ്പം ആ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുൽ ശക്കൂർ.
2: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 തൊട്ട് രാവിലെ 8 വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം. പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. പരിശുദ്ധ ഖുർആനിലെ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തജ്വീദ് പഠനം. തജ്വീദ് പഠനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. അവതരണം അബ്ദുള്ള സമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളെ സംബന്ധിച്ചുള്ള തജ്വീദ് പഠനം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ തജ്വീദ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ, സാക്കിനായനുവിൻ്റെയും തൻവീൻ്റെയും വിധികൾ മുതൽ അഹ്കാമുൽ വഖ്ഫി വൽ ഇബ്തിദ, നിർത്തി ഒതുന്നതിൻ്റെയും ചേർത്തി ഒതുന്നതിൻ്റെയും വിധികളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത്. തജ്വീദിൻ്റെ നിയമങ്ങളിൽ പ്രധാനപ്പെട്ടത് രണ്ട് ഭാഗങ്ങളാണ് ഇനി അവശേഷിക്കുന്നത്. സാധാരണ രണ്ട് നിലക്കും തജ്വീദ് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളെയും തുടക്കക്കാരെയും ഉദ്ദേശിച്ചുകൊണ്ട് മഖാരിജുൽ ഹുറൂഫിനെയും സിഫാത്തുൽ ഹുറൂഫിനെയും, അഥവാ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളെക്കുറിച്ചും അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന അധ്യായങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ശേഷം വരുന്ന അഹ്കാമുൽ നൂനിൻ വസ്സാക്കിന് തൻവീൻ, സാക്കിനായ നൂൻ്റെയും തൻവീനിൻ്റെയും, അതുപോലെ അഹ്കാമുൽ മുദൂദ്, മദ്ദിൻ്റെ നിയമങ്ങൾ, അഹ്കാമുൽ വഖഫ് വൽ ഇബ്തിദ, വഖഫിൻ്റെയും ഇബ്തിദാഇൻ്റെയും, അഥവാ നിർത്തിയൊന്നതിൻ്റെയും അതുപോലെ നിർത്തുന്നതിൻ്റെയും വിധികളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അധ്യായങ്ങളെ പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളും, അതോടൊപ്പം തന്നെ മഖാരിജുൽ ഹുറൂഫ് സിഫാത്തുൽ ഹുറൂഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി വിപുലമായി കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രന്ഥങ്ങളും രണ്ട് രൂപത്തിലും നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ ആദ്യമായി ഇവിടെ തജ്വീദിൻ്റെ നിയമങ്ങളെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. തജ്വീദ് നിയമങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായും പഠിപ്പിക്കുന്ന ഭാഗമാണ് മഖാരിജുൽ ഹുറൂഫ്, അഥവാ ഖുർആൻ പാരായണം ശരിക്കും അറിയണമെങ്കിൽ ഓതുന്ന ഓരോ അക്ഷരങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉച്ചാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന അതിൻ്റെ ഉച്ചാരണ സ്ഥാനങ്ങളെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. അതാണ് ഇതിൽ തജ്വീദിൻ്റെ മഖാരിജുൽ ഹുറൂഫ് എന്ന ഭാഗത്ത് കാര്യമായി നമുക്ക് പഠിക്കുവാനുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് തർത്തീലോടുകൂടിയായിരിക്കണം. അത് ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ള കാര്യമാണ്. വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ പാരായണം ചെയ്യേണ്ടത് തർത്തീലോടുകൂടിയാണ്. അപ്പോൾ ഈ ആയത്തിൽ തന്നെ, അതുപോലെ വറത്തല്ലാഹു തർത്തീല തുടങ്ങിയ ആയത്തുകളിലൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് തർത്തീലോടുകൂടി ഓതണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന കൽപ്പനകളെല്ലാം ഖുർആൻ പാരായണം ചെയ്യുന്ന ഓരോ വിശ്വാസിക കൂടി ബാധകമാണെന്ന് പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. പണ്ഡിതന്മാരിൽ പ്രമുഖർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, തർത്തീലിനെ വിശദീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഹുവ തജ്വീദു, അത് തജ്വീദാണ് തർത്തീൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്രകാരം തന്നെ വഖഫിൻ്റെ നിയമങ്ങൾ അതെവിടെയൊക്കെയാണെന്നറിയലും തർത്തീലിൻ്റെ ഭാഗമായി പറയേണ്ടതുണ്ട്. അപ്രകാരം തന്നെ ഓരോ അക്ഷരങ്ങളും തജ്വീദ് എന്ന് പറഞ്ഞാൽ ലാബുദ്ദ മിൻ ഇഖ്റാജിൽ ഹുറൂഫ് മിൻ മഖാരിജിഹ അസ്സഹീഹ വഇത്ഹാഹ സിഫാതുഹ ബിശക്കലി സഹീഹ്, അതായത് ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ശരിയായ മഖ്റജിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും അതിന് ഏറ്റവും ശരിയായ വിശേഷണങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളത് തജ്വീദിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മഖാരിജുൽ ഹുറൂഫ് എന്താണ് എന്നുള്ളതും മഖാരിജുൽ ഹുറൂഫ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതും കൃത്യമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ചാണ് അല്പം ചില കാര്യങ്ങൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മഖാരിൽ ഹുറൂഫ് എന്ന് പറയുമ്പോൾ ആദ്യമായി എന്താണ് അതിൻ്റെ നിർവചനം നമ്മൾ ഭാഷാപരമായും സാങ്കേതികപരമായും പഠിക്കേണ്ടതുണ്ട്. ഇപ്പം മഖാരിൽ ഹുറൂഫ് എന്ന് പറയുമ്പോൾ രണ്ട് പദങ്ങളാണതിലുള്ളത്, ഒന്ന് മഖാരിജ് മറ്റൊന്ന് ഹുറൂഫ്. മഖ്റജ് എന്ന് പറഞ്ഞാൽ ലുഗത്തൻ ഇസ്മു മക്കാനി മഹല്ലി തവല്ലുദി ഹറഫിൻ ഔ അക്സർ എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനം, ഓരോ അക്ഷരം അല്ലെങ്കിൽ ഒന്നിലധികം അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്തിനാണ് മഖ്റജ് എന്ന് പറയുന്നത്. ഇസ്തിലാഹൻ സാങ്കേതികപരമായി മഖ്റജ് എന്ന് പറഞ്ഞാൽ മഹല്ലു ഖുറൂജിൽ ഹർഫിൽ ലദി യൻഖതിഉ ഇൻദഹു സൗത്തു നുത്ഖ് ബിഹി ഫയതമയ്യസു ബിഹി അൻ ഗൈരിഹി, അഥവാ ഓരോ അക്ഷരങ്ങളും അതിൻ്റെ ഉച്ചാരണം പുറത്തുവരുന്ന സ്ഥലവും അതുപോലെ തന്നെ മറ്റു അക്ഷരങ്ങളിൽ നിന്നും അതിനെ വ്യതിരിക്തമാക്കുന്നത് എന്തോ അതിനാണ് നമ്മൾ മഖ്റജ് എന്ന് പറയുന്നത്. അക്ഷരങ്ങൾ, ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥലം, ആ അക്ഷരങ്ങളുടെ ശബ്ദം എവിടെ നിന്നാണോ പുറപ്പെടുന്നത് അതിനാണ് മഖ്റജ് എന്ന് പറയുന്നത്. ആ മഖ്റജിലൂടെയാണ് മറ്റു ഇതര അക്ഷരങ്ങളിൽ നിന്നും ആ അക്ഷരങ്ങളെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. ഇൻഷാല്ലാ നമുക്ക് ഓരോ അക്ഷരങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്രകാരം തന്നെ ഈ മഖ്റജുകളെ, ഉത്ഭവസ്ഥാനങ്ങളെ വ്യത്യസ്ത ഇനങ്ങളായി തിരിക്കാൻ നമുക്ക് കഴിയാം. വ്യത്യസ്ത ഇനങ്ങളാക്കിക്കൊണ്ട് നമുക്ക് തിരിക്കാം. പ്രധാനമായും രണ്ട് ഇനങ്ങളായി തിരിക്കാം, രണ്ട് തരം എന്ന് പറഞ്ഞാൽ അൽമഖ്റജുൽ മുഹഖഖ്, അൽമഖ്റജുൽ മുഖദ്ദർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഉള്ള മഖ്റജ് അഥവാ മൂന്ന് മഖ്റജുകൾ, തൊണ്ടയും നാവും അതുപോലെ തന്നെ ചുണ്ടുകളും, രണ്ട് ചുണ്ടുകളും, ഇതാണ് മഖ്റജുൽ മുഹഖഖായി അറിയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് അക്ഷരങ്ങൾ ഓരോന്നും പുറത്തു വരുന്നത്. എന്നാൽ മഖ്റജുൽ മുഖദ്ദർ എന്ന് പറഞ്ഞാൽ ഇപ്പം മദ്ദിൻ്റെ അക്ഷരങ്ങൾ അൽ ജൗഫ്, അതുപോലെ നൂനും മീമും മണിക്കുമ്പോൾ അത് ഉന്നത്ത് ചെയ്യുമ്പോഴുള്ള ഹൈഷുവും, ഈ രണ്ട് മഖ്റജുകളും മഖ്റജ് മുഖദ്ദറാണ്. അതുപോലെ തൊണ്ടയും നാവും രണ്ട് ചുണ്ടുകളും, ഇതാണ് മഖ്റജ് മുഹഖഖ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ 29 അല്ലെങ്കിൽ 28 അക്ഷരങ്ങൾ പുറത്തു വരുന്നത് ഈ മഖ്റജുകളിൽ നിന്നാണ്. എന്നാൽ മദ്ദിൻ്റെ സന്ദർഭത്തിൽ മഖ്റജുൽ ജൗഫും അതുപോലെ തന്നെ മണിക്കുന്ന സന്ദർഭത്തിൽ മഖ്റജുൽ ഖൈഷൂമും മഖ്റജായിട്ട് പരിഗണിക്കും. ഈ മഖ്റജ് അഥവാ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ എത്ര എണ്ണമുണ്ട്, അത് പിന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ 17 എന്നുള്ളതാണ് അതിൽ പ്രബലമായ അഭിപ്രായമായി തജ്വീദിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിബത്തുൽ ജസരിയിൽ പറയുന്നു, മഖാരിജൽ ഹുറൂഫി 17 അലല്ലദീ യഖ്താറുഹു മൻ ഇഖ്തബർ. അപ്പോൾ മഖാരിജൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ അത് 17 മുഖ്താറായ തിരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായമായി അദ്ദേഹം പറയുന്നു. ഏതായിരുന്നാലും ഈ മഖ്റജുകൾ അത് 17 അല്ലെങ്കിൽ 16 പതിനാറെണ്ണമാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ഈ മഖ്റജുകളിൽ നിന്നാണ് അക്ഷരങ്ങൾ പുറത്തു വരുന്നത്. ഇനി ഇതിൽ ഈ 17 എന്നുള്ളത് വിശദീകരിച്ച പറഞ്ഞാലുള്ള എണ്ണമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് 5 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഷുവും അതുപോലെ തരിമൂക്ക്, പിന്നെ ഷഫത്തെ രണ്ട് ചുണ്ടുകൾ, അതുപോലെ ലിസാൻ നാവ്, അതുപോലെ ഹൽക്ക് തൊണ്ട, അൽ ജൗഫ് തൊണ്ടക്കുഴി തൊണ്ടയുടെ താഴ്ഭാഗത്ത്, ഇതാണ് 5 മഖ്റജുകൾ. ഇതിൽ തന്നെ ഇപ്പോൾ തൊണ്ടയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്, അതിനെ 3 തിരിക്കാം. അതുപോലെ തന്നെ നാവിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഗങ്ങളുണ്ട്, അതുപോലെ ചുണ്ടുകൾ ഇതിനും വ്യത്യസ്തമായ പിന്നെ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് 17 എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഓരോ മഖ്റജുകളും നമുക്ക് മനസ്സിലാക്കാം. ഇത് ആദ്യമായി ഇപ്പോൾ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം എണ്ണുമ്പോൾ വായ മുതൽ തൊണ്ടക്കുഴി വരെ എന്ന് ചില പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിലേറ്റവും നല്ല പ്രയോഗം എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴി മുതൽ വായ വരെ, രണ്ട് അല്ലെങ്കിൽ രണ്ട് ചുണ്ടുകൾ വരെ വായയുടെ അകത്തുനിന്നും, അഥവാ തൊണ്ടക്കുഴി മുതൽ രണ്ട് ചുണ്ടുകൾ വരെ വായയുടെ അകത്തുനിന്നും അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങൾക്കാണ് മഖാരിജുൽ ഹുറൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തൊണ്ടക്കുഴി മുതൽ രണ്ട് ചുണ്ടുകൾ വരെ വായയുടെ അകത്തുനിന്നും ഉള്ള ഈ സ്ഥലങ്ങളിൽ നിന്നാണ് അക്ഷരങ്ങൾ പുറത്തു വരുന്ന, ആ സ്ഥലങ്ങൾക്കാണ് മഖാരിജുൽ ഹുറൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തൊണ്ടക്കുഴിയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് അൽ ജൗഫ്, മഖറജുൽ ജൗഫിനെ പറ്റിയാണ്. ജൗഫ് എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴി അല്ലെങ്കിൽ ഉള്ള് എന്നാണ് അർത്ഥം, അഥവാ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് എന്ന അർത്ഥത്തിലാണ് അൽ ജൗഫ് എന്ന് പറയുന്നത്. ജൗഫ് എന്ന് പറഞ്ഞാൽ വയറ് എന്നർത്ഥമുണ്ട്, ഉള്ള് എന്നർത്ഥമുണ്ട്. അപ്പോൾ തൊണ്ടക്കുഴിയിൽ നിന്നും ആ മഖ്റജിൽ നിന്നും പുറത്തു വരുന്ന അക്ഷരങ്ങൾ, ഇത് മഖ്റജ് മുഖദ്ദറാണ്, മുഹക്കഖായ നിശ്ചിത സ്ഥലം എന്ന പ്രത്യേക സ്ഥലം ഇവിടെയല്ല. തൊണ്ടക്കുഴി അല്ലെങ്കിൽ തൊണ്ടയുടെ താഴ്ഭാഗത്തുനിന്ന് എന്ന അർത്ഥത്തിലുള്ളൂ. അതുകൊണ്ട് മഖ്റജ് മുഖദ്ദർ എന്ന് പറയുന്നത്, അത് ആ മദ്ദിൻ്റെ അക്ഷരങ്ങളാണ്, മൂന്നക്ഷരങ്ങൾ അലിഫ് അതുപോലെ തന്നെ യ മദ്ദിയ വാവു മദ്ദിയ, ഈ മൂന്നക്ഷരങ്ങളാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ. ഹുറൂഫുൽ മദ് എന്നറിയപ്പെടുന്ന ഈ മൂന്നക്ഷരങ്ങൾ, ഈ മൂന്നക്ഷരങ്ങളാണ് മഖ്റജ് ജൗഫിൽ നിന്നും പുറപ്പെടുന്നത്. ആ സന്ദർഭത്തിൽ മാത്രമാണ് മഖ്റജിൽ ജൗഫ് അല്ലെങ്കിൽ ഹുറൂഫുൽ മദ് മദ് ആയിട്ട് ഉച്ചരിക്കുമ്പോൾ മാത്രമാണ് ജൗഫിൽ നിന്നും പുറപ്പെടുന്നത്. അല്ലാത്ത സന്ദർഭത്തിൽ ഇപ്പോൾ യ ആണെങ്കിൽ ഹർക്കത്തുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനം നാവിൻ്റെ മധ്യത്ത് നിന്നാണ്, അതുപോലെ വാവാണെങ്കിൽ അതിൻ്റെ സ്ഥാനം രണ്ട് ചുണ്ടുകളിൽ നിന്നാണ് അല്ലെങ്കിൽ ചുണ്ടുകൾക്കിടയിൽ നിന്നാണ്. അപ്പോൾ ആ നിലക്കാണ് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മദ്ദിൻ്റെ അക്ഷരങ്ങൾ പറയുന്ന അക്ഷരങ്ങൾ ഉള്ള കലിമത്തുകൾ ഉദാഹരണം പറയുമ്പോൾ, ഖാല ഖാല എന്ന പദത്തിൽ, എന്ന കലിമത്തിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫുണ്ട്, അതുകൊണ്ട് അതിൻ്റെ മഖ്റജ് ജൗഫാണ്, ഖാല. അതുപോലെ പിന്നെ അത്തായിഫീന, അവിടെ യാ ഉണ്ട്. അപ്പോൾ ഒരു കരിമത്തിൽ മദ്ദിൻ്റെ അക്ഷരം അത് സുക്കൂനായും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് അനുയോജ്യമായി, ഇപ്പോൾ യാ ആണെങ്കിൽ യാ അതിന് സുക്കൂന്, യാ അതിൻ്റെ തൊട്ട് മുമ്പുള്ളതിന് കസർ. അതുപോലെ വാവാണെങ്കിൽ വാവിന് സുക്കൂന്, വാവിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ലം, തൊട്ട് മുമ്പുള്ള ഹർക്കത്ത് ലം, തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലം, ഈ ഹർക്കത്താവുമ്പോഴാണ് മദ്ദായിട്ട് വരിക. അതല്ല എങ്കിൽ വാവിന് ഹർക്കത്തുണ്ട് എങ്കിൽ അവിടെ മദ്ദായിട്ട് ഉച്ചരിക്കുകയില്ല. അതാണ് ഒന്നാമത്തെ മഖ്റജ്, മഖ്റജുൽ ജൗഫ്, തൊണ്ടക്കുഴി എന്ന് പറയാം, വായയുടെ ഉൾഭാഗം. രണ്ടാമത്തെ അൽ ഹൽഖ്. ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ട എന്നർത്ഥം, തൊണ്ട. ഈ തൊണ്ടക്ക് തന്നെ മൂന്ന് മഖ്റജുകളുണ്ട്, അതിനെ മൂന്നാക്കി തിരിക്കാം. ഒന്ന് തൊണ്ടയുടെ അങ്ങേയറ്റം, തൊണ്ടയുടെ മധ്യഭാഗം, തൊണ്ടയുടെ ഇങ്ങേയറ്റം. അഖ്സൽ ഹൽഖ്, വസത്തുൽ ഹൽഖ്, അദ്നൽ ഹൽഖ്. അഖ്സൽ ഹൽഖ്, വസത്തുൽ ഹൽഖ്, അദ്നൽ ഹൽഖ്. അഖ്സൽ ഹഖ് ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ അങ്ങേയറ്റം, അതായത് വായയുടെ ഭാഗത്തുനിന്നും അങ്ങേയറ്റം അങ്ങോട്ട്, പിന്നെ വയറിൻ്റെ അവിടുന്ന് ആദ്യത്തെ ഭാഗം, അതാണ് അങ്ങേയറ്റം. അവിടെ നിന്ന് പുറപ്പെടുന്ന രണ്ട് അക്ഷരങ്ങളാണ്, ഇതിൽ മൂന്ന് മഖ്റജുകൾക്കും ഈ രണ്ട് വീതം അക്ഷരങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മഖ്റജിൻ്റെ മൂന്ന് മഖ്റജുകളിലും ഈ രണ്ട് അക്ഷരങ്ങളാണ്. അതിൽ അഖ്സൽ ഹൽഖ്, തൊണ്ടയുടെ അങ്ങേയറ്റത്തുള്ള മഖ്റജിലുള്ള രണ്ട് അക്ഷരങ്ങൾ, മഖ്റജിൽ നിന്ന് പുറത്തു വരുന്ന രണ്ട് അക്ഷരങ്ങൾ, ഒന്ന് ഹംസയും മറ്റൊന്നും ഹ. അ ഹ ഈ രണ്ടക്ഷരങ്ങളാണ്, ഹംസയും ഹ ഉമാകുന്നു തൊണ്ടയുടെ അങ്ങേയറ്റത്തുനിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ. തൊണ്ടയുടെ മധ്യഭാഗത്തുനിന്നുള്ള അക്ഷരങ്ങൾ, അത് രണ്ടക്ഷരങ്ങളാണ്, ഒന്ന് ഐന് മറ്റൊന്ന് ഹ. അ ഹ മൂന്നാമത്തേത് അദ്നൽ ഹൽഖ്, തൊണ്ടയുടെ ഇങ്ങേയറ്റം. അത് നാവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട, നാവുമായിട്ട് ഏറ്റവും അടുത്ത മഖ്റജാണ് അദ്നൽ ഹൽഖ്, തൊണ്ടയുടെ ഇങ്ങേയറ്റം. ആ തൊണ്ടയുടെ ഇങ്ങേയറ്റത്തുനിന്നും പുറപ്പെടുന്ന രണ്ട് അക്ഷരങ്ങളാണ് അൽ ഗൈനു വൽ ഖ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തജ്വീദിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണം. ആ അക്ഷരങ്ങളുടെ ഉച്ചാരണം പഠിക്കണമെങ്കിൽ മഖാരിജുൽ ഹുറൂഫ് എന്ന ഭാഗം പഠിക്കണം. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. മഖാരിജുൽ ഹുറൂഫ് എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ ഉത്ഭവസ്ഥാനങ്ങൾ, അത് പ്രധാനമായും അഞ്ചെണ്ണമാണ്. ചുരുക്കി പറഞ്ഞാൽ, വിശദീകരിച്ച് പറഞ്ഞാൽ 17 എണ്ണമാകുന്നു. അതിൽ തന്നെ മൂന്ന് മഖ്റജിലാണ് മുഹഖഖായ സ്ഥിരമായിട്ടുള്ള അക്ഷരങ്ങൾ മഖ്റജ്. അത് ഹൽഖും തൊണ്ടയും ലിസാന് നാവും, അതുപോലെ ഷഫത്തൈൻ രണ്ട് ചുണ്ടുകളുമാകുന്നു. തരിമൂക്ക് ഖൈഷും, അതുപോലെ അൽ ജൗഫ് തൊണ്ടക്കുഴി, ഇത് മഖ്റജ് മുഖദ്ദറാകുന്നു. അതിൽ തന്നെ അൽ ജൗഫ് എന്ന മഖ്റജിൽ നിന്ന് തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തു വരുന്ന രണ്ട് അക്ഷരങ്ങൾ ഹറൂഫുൽ മദ്ദ്, മദ്ദിൻ്റെ അക്ഷരങ്ങളാകുന്നു. അതുപോലെ ഹൽഖിൽ നിന്നും പുറത്തു വരുന്ന അക്ഷരങ്ങൾ ആറെണ്ണമാകുന്നു ഹറൂഫുൽ ഹൽഖ്. ഹൽഖിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒന്ന് അഖ്സൽ ഹൽഖ്, തൊണ്ടയുടെ അങ്ങേയറ്റം, നാവിൽ നിന്ന് അകലെയുള്ളത്. അതുപോലെ തന്നെ വസത്തുൽ ഹൽഖ്, തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ തന്നെ അദനൽ ഹൽഖ്, തൊണ്ടയുടെ ഇങ്ങേയറ്റം. തൊണ്ടയുടെ അങ്ങേയറ്റത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഹംസയും അതുപോലെ തന്നെ ഹാവും. തൊണ്ടയുടെ മധ്യഭാഗത്തുനിന്ന് പുറത്തു വരുന്ന അക്ഷരങ്ങൾ ഐനും ഹാവും. തൊണ്ടയുടെ ഇങ്ങേയറ്റത്തുനിന്ന് പുറത്തു വരുന്ന അക്ഷരങ്ങൾ ഗൈനും ഹാവുമാകുന്നു. ഇൻഷാ അല്ലാ ബാക്കിയുള്ള അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും മറ്റുമൊക്കെ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അക്ഷര ശുദ്ധിയോടുകൂടി ഓതുവാനും അതനുസരിച്ച് തന്നെ അതിൻ്റെ പാരായണ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിലെ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുന്ന തജ്വീദ് പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്തത്. അവതരിപ്പിച്ചത് ബഹുമാനനായ അബ്ദുള്ള സമീർ മദീനി.
2: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. മക്ക മദീന ഹറമകളിൽ നിന്ന് മഗ്രിബ് ഫജർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ പാരായണമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മദീന ഹറമിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്തു ഫുസ്സിലത്തിലെ 39 മുതൽ 54 വരെയുള്ള വചനങ്ങളും, തുടർന്ന് മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് ബദർ അതുർക്കി പാരായണം നിർവഹിച്ച സൂറത്തുൽ ഹദീദിലെ 28-29 വചനങ്ങളും സൂറത്തുൽ മസദും നമുക്ക് കേൾക്കാം.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم

قيامة اعملوا ما شئتم إنه بما تعملون بصير.

وضل عنهم ما كانوا يدعون من قبل

0: القميص. الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر.

മക്കഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് ബദർ അത്തുർക്കി പാരായണം നിർവഹിച്ച സൂറത്തുൽ ഹദീദിലെ 28-29 വചനങ്ങളും സൂറത്തുൽ മസദും നമുക്ക് കേൾക്കാം.

0: അസദ്.
1: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് സമാപിക്കുന്നു. മക്ക മദീന ഹറമുകളിൽ ഫജർ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാവുമാരുടെ പാരായണമാണ് ഹറമൈൻ ലൈവിൽ നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് മദീന ഹറമിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്ത് ഫുസ്ലത്തിലെ 39 മുതൽ 54 വരെ വചനങ്ങളും, മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് ബദർ തുർക്കി പാരായണം നിർവഹിച്ച സൂറത്തുൽ ഹദീദിലെ 28 29 വചനങ്ങളും സൂറത്തുൽ മസദിന്റെ പാരായണവുമാണ് നാം കേട്ടത്.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: റേഡിയോ തൻസീൽ, ഇന്നത്തെ തൻസീലിലൂടെ സൂറത്ത് ഹൂദിലെ 66 മുതൽ സൂറത്ത് യൂസുഫ് പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അഷ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലോസി.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്ത് ഹൂദ് 66 മുതൽ സൂറത്ത് യൂസുഫ് പൂർണ്ണമായുമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത്

0: മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോ ഹൃദയ വസന്തം.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

في الجحيم فأرادوا به كيدا فجعلناهم الأسفلين وقال إني ذاهب إلى ربي سيهدين. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 97-ാമത്തെ വചനമാണ് ആദ്യമായി ഓതി കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 97-ാമത്തെ വചനമായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. അതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഫാത്തിലെ 98-ാമത്തെ വചനത്തിൽ പറഞ്ഞതും അതേപോലെ തന്നെ സൂറത്തുൽ അംബിയായിൽ 69-70 വചനങ്ങളിൽ പറഞ്ഞതും ഒരേ കാര്യമാണ്. ഫഅറാദൂ ബിഹി കൈദ, അവർ അദ്ദേഹത്തെക്കുറിച്ച് തന്ത്രം ഉദ്ദേശിച്ചു. ഫജഅൽനാഹും, നാം അവരെ ആക്കി. അൽ അസ്ഫലീൻ, ഏറ്റവും അധമന്മാരാക്കി. സൂറത്തുൽ അംബിയായിൽ പറഞ്ഞത് ഫജഅൽനാഹുമുൽ അഖ്സരീൻ, നാം അവരെ ഏറ്റവും നഷ്ടക്കാരാക്കി എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ തീയിൽ എറിഞ്ഞതിന് ശേഷം അവർ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം കത്തിക്കരിഞ്ഞു പോകുമെന്ന്. പക്ഷേ ആ തീ അണഞ്ഞതിന് ശേഷം ഖറജ ഇബ്രാഹിമു അലൈഹിസ്സലാം كأنما كان يتنزه في البستان, ഒരു പൂന്തോപ്പിൽ നിന്ന് വളരെ സുസ്മേരവദനനായിക്കൊണ്ട് പുറത്തു വരുന്ന ഒരാളെ പോലെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തു വന്നത്. ഹത്താ ജാഅ അൻഹു ഫീ ബഅദി റിവായാത്ത്, ചില റിപ്പോർട്ടുകളിൽ കാണാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി, മാ ഇഷ്തു അയ്യാമൻ അഹ്ല വലാ അലദ് മിൻ അയ്യാമിന്നാർ, ഞാൻ ഏറ്റവും സന്തോഷപൂർവം ഏറ്റവും ആസ്വാദനത്തോടുകൂടി ജീവിച്ചിട്ടില്ല ആ തീയിൽ കഴിച്ചു കൂട്ടിയ ദിവസമല്ലാതെ. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഫലമ്മ ഖാമത് അലൈഹിമുൽ ഹുജ്ജ ലജഉ ഇലൽ ഖുവ, തെളിവുകൾ തങ്ങൾക്കെതിരാണെന്ന് മനസ്സിലാക്കിയ അവർ ശക്തിപ്രയോഗത്തിലേക്കാണ് തിരിഞ്ഞത്. വഖാലു, അവർ പറഞ്ഞു, ഇബ്നു ലഹു ബുന്യാന, നിങ്ങളവന് ഒരു ബിൽഡിങ് ഒരു കെട്ടിടം നിങ്ങൾ പണിയുക. വംലഊഹു ഹതബൻ സുമ്മ അൽഖൂഹു ഫീ, എന്നിട്ടതിൽ ആ എടുപ്പിൽ നിങ്ങൾ തീ നിറക്കുകയും അതിലേക്ക് അവനെ വലിച്ചെറിയുകയും ചെയ്യുക. ഇതായിരുന്നു അവരുടെ വാക്കുകൾ. 98-ാമത്തെ വചനത്തിൽ കാണാം, ഫഅറാദൂ ബിഹി കൈദ, അവർ അദ്ദേഹത്തെ കൊണ്ടുദ്ദേശിച്ചു. കൈദൻ, ഒരു തന്ത്രം. ഫജഅൽനാഹും, എന്നാൽ നാം അവരെ ആക്കി. അൽ അസ്ഫലീൻ, ഏറ്റവും അധമന്മാർ ആക്കി. ഹും അറാദൂ ബിദാലിക ഇഹ്ലാക്കൻ ലി ഇബ്രാഹീമ അലൈഹിസ്സലാത്തു വസ്സലാം, തീയിലേക്ക് എറിയുന്നത് മൂലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ നശിപ്പിക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. എന്നാൽ ഫജഅൽനാഹുമുൽ അസ്ഫലീൻ വദാലിക ബിഅദ്മി നൈലി മുറാദിഹിം,

0: അവരുടെ ഉദ്ദേശ്യം നിറവേറ്റാൻ അവർക്ക് സാധിച്ചില്ല. ബിഖുറൂജ് ഇബ്രാഹീം സാലിമ, ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം സുരക്ഷിതനായിട്ടാണ് പുറത്തു വന്നത്. ഫകാനൽ ഉലുവു ലഹു മിൻ വജ്ഹൈൻ, രണ്ട് വിധത്തിൽ അദ്ദേഹം ഔന്നിത്യത്തിന് അർഹനായി. അന്നഹു സലീമ മിമ്മ അറാദു മിൻ ഇഹ്ലാഖിഹി, അവരുടെ ഉദ്ദേശ്യം അത് സാധ്യമായില്ല, അദ്ദേഹത്തെ നശിപ്പിക്കുക എന്ന ഉദ്ദേശ്യം. മാത്രമല്ല അന്നല്ലാഹ അസ്സ വജല്ല അക്റമഹു ബി അംരിൻ ലം യകുൻ മഅഹൂദൻ ഇൻദൽ ബശർ, ഒരു മനുഷ്യനും സാധിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തെ അല്ലാഹു ആദരിക്കുകയാണ് ചെയ്തത്. വഹുവ സലാമത്തുഹു മിനന്നാർ, ആ തീയിൽ നിന്ന് അദ്ദേഹത്തെ അല്ലാഹു രക്ഷപ്പെടുത്തി. അല്ലത്തി ലന്നൗ അന്നഹാ സതുഹ്രിഖുഹു, അവർ കരുതിയത് അദ്ദേഹത്തെ ആ തീ കരിച്ചു കളയുമെന്നാണ്. പക്ഷേ അത് സംഭവിക്കാതെ, അവരുടെ ഉദ്ദേശ്യം നിറവേറാതെ അവർ നഷ്ടക്കാരിൽ പെട്ടുപോയി, അധമന്മാരിൽ പെട്ടുപോയി. അതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ വചനത്തിൽ അറിയിക്കുന്നത്. ഫജഅൽനാഹും, അങ്ങനെ നാം അവരെ ആക്കി. അൽ അസ്ഫലീൻ, അധമന്മാരാക്കി. സഅദി റഹ്മല്ലാ പറയുന്നു, ഫഅറാദ ഖൗമു ഇബ്രാഹീം ബിഹി കൈദൻ ലിഇഹ്ലാഖിഹി, ഇബ്രാഹീം നബിയുടെ ജനത അദ്ദേഹത്തെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു. ഫജഅൽനാഹുമുൽ മഖ്ഹൂരീന അൽ മഗ്ലൂബീൻ ഇദ് നഫദത് ഹുജ്ജതഹു മിൻ ഹൈസു ലം യകൻ ദഫ്ഉഹാ, അവർ അദ്ദേഹത്തെ നശിപ്പിക്കാനും അദ്ദേഹത്തെ പരാജയപ്പെടുത്താനും ശ്രമിച്ചു തങ്ങൾക്ക് എതിരിൽ അദ്ദേഹം തെളിവുകൾ ഉദ്ധരിച്ചപ്പോൾ. അല്ലാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കൾ അവയെ ആരാധിക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല, വിവേകമുള്ള ഒരു മനുഷ്യനും അതിന് സന്നദ്ധനാവുകയില്ല എന്ന വിധത്തിൽ അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. തൊബരി റഹ്മത്തുള്ളാഹി പറയുന്നു, യഖൂലു തആലാ ദിക്റഹു ഫഅറാദ ഖൗമു ഇബ്രാഹീം കൈദൻ വദാലിക മാ കാനു അറാദു മിൻ ഇഹ്റാഖിഹി ബിന്നാർ, ഇബ്രാഹിം നബിയെ കരിച്ചു കളയാൻ വേണ്ടി ആ ജനത ആഗ്രഹിച്ചു. യഖൂലുല്ലാഹ് ഫജഅൽനാഹും, അല്ലാഹു പറയുന്നു, നാം അവരെ ആക്കി. ഐ ഫജഅൽനാ ഖൗമ ഇബ്രാഹീം, ഇബ്രാഹിം നബിയുടെ ജനതയെ നാം ആക്കി. അൽ അസ്ഫലീൻ യഅനി അൽ അദല്ലീന ഹുജ്ജതൻ വഗല്ലബന ഇബ്രാഹീം അലൈഹിസ്സലാം ബിൽ ഹുജ്ജ, തെളിവില്ലാത്ത, തെളിവിൻ്റെ കാര്യത്തിൽ പരാജയപ്പെട്ടവരാക്കി ഇബ്രാഹിം നബിയെ അതിജയിക്കുകയും ചെയ്തു, അതിജയിപ്പിക്കുകയും ചെയ്തു. വഅൻഖദ്നാഹു മിമ്മ അറാദു ബിഹി മിനൽ കൈദ്, അവരുദ്ദേശിച്ച ആ തന്ത്രം അള്ളാഹു തകർത്ത് കളയുകയും ചെയ്തു. സൂറത്തു സ്വാഫാത്തിലെ തന്നെ 99-ാമത്തെ വചനം, വഖാല ഇന്നീ ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, വഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നീ, നിശ്ചയമായും ഞാൻ, ദാഹിബുൻ, പോകുന്നവനാണ്, ഇലാ റബ്ബി, എൻ്റെ രക്ഷിതാവിലേക്ക്, സയഹ്ദീൻ, അവൻ എനിക്ക് മാർഗദർശനം നൽകിക്കൊള്ളും. സൂറത്തുൽ അങ്കബൂത്തിൽ 26-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വഖാല ഇന്നീ മുഹാജിറുൻ ഇലാ റബ്ബി ഇന്നഹു ഹുവൽ അസീസുൽ ഹകീം, വഖാല, അദ്ദേഹം അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നീ മുഹാജിറുൻ, ഞാൻ ഹിജറ പോകുന്നവനാകുന്നു, ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക്, ഇന്നഹു ഹുവൽ അസീസുൽ ഹകീം, തീർച്ചയായും അവൻ ഏറെ പ്രതാപമുള്ളവനും അഗാധജ്ഞാനിയുമാകുന്നു. അഥവാ ലി അഅ്ബുദല്ലാഹ ഫീ അർദിഹിൽ വാസിഅ, അല്ലാഹുവിനെ അവൻ്റെ വിശാലമായ ഭൂമിയിൽ വച്ച് അവനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ. വസയഹ്ദീൻ യഹ്ദിനി റബ്ബി ലിമാ ഫീഹി സലാഹുദ്ദീനി വദുനിയായ്, എൻ്റെ ദീനിൻ്റെ കാര്യത്തിലും ദുനിയാവിൻ്റെ കാര്യത്തിലും എനിക്ക് നല്ല ഒരവസ്ഥ എൻ്റെ റബ്ബുണ്ടാക്കിത്തരും. അതിനു വേണ്ടി ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഹിജറ പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാമ ഉസൈമി റഹ്മത്തുള്ള പറയുന്നു, ഖാല ഇബ്രാഹീമു അലൈഹിസ്സലാം മുഇലിനൻ ഹിജ്റതഹു, ഇബ്രാഹിം നബി തൻ്റെ ഹിജറ അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. മിൻ ബലദിഹിം, ആ നാട്ടുകാരുടെ നാട്ടിൽ നിന്ന്, ഇലാ ബലദി ഷാം, ഷാമിലേക്ക്. വഇന്നമാ ഖാല ദാലിക ലിഅന്നഹും ബലഗു ഇലാ ഹദ്ദിൻ യകൂനു ബിഹിൽ യഅസു മിൻ ഹിദായതിഹിം, തൻ്റെ സമൂഹം, തൻ്റെ ജനത അവരുടെ കാര്യത്തിൽ അദ്ദേഹം നിരാശനായി, അവർ നേർമാർഗം പ്രാപിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഫ ഇന്ന ഖൗമൻ അദ്റമുൻ നാറ ലിയുഹ്രിഖൂഹു ബിഹാ ദാഇഹിം ഇലല്ലാഹി ഖൗമുൻ ലാ യുർജാ ഫീഹിം ഖൈർ വലിഹാദാ ഖാൽ, ആ സമൂഹം ഇനി നേർമാർഗം പ്രാപിക്കുകയില്ല. തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രബോധകനെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ കരിച്ചു കളയാൻ അവർ സന്നദ്ധരായി. ആ കാരണത്താൽ അദ്ദേഹം പറയുന്നു, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ തീർച്ചയായും എൻ്റെ റബ്ബിലേക്ക് ഞാൻ പോകുന്നു. സയഹ്ദീൻ, അവനെനിക്ക് ശേഷം നേർമാർഗം കാണിച്ചു തരും. ഫ ഇൻ ഖുൽത ഹൽ ഉമിറ ബിദാലിക ഔ ഉദിന ലഹു ബിദാലിക, ഒരാൾ ചോദിക്കുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹിജറ പോകാൻ കൽപ്പിക്കപ്പെട്ടിട്ടാണോ ഹിജറ പോകുന്നത്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുവാദം നൽകപ്പെട്ടതിന് ശേഷമാണോ പോകുന്നത്? സാഹചര്യ തെളിവുകളിൽ നിന്ന് അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ആ വാക്ക് അള്ളാഹു തിരസ്കരിക്കുന്നില്ല. താങ്കൾ ഹിജറ പോകേണ്ടതില്ല എന്നോ, അല്ലെങ്കിൽ അദ്ദേഹം ദേഷ്യം പിടിച്ചുകൊണ്ട് ഹിജറ പോയി എന്നോ അള്ളാഹുവിൻ്റെ വാക്കുകളിൽ കാണാൻ സാധ്യമല്ല. നേരെ മറിച്ച് മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് മനമ്മടുത്ത് അദ്ദേഹം നാടുവിട്ടു പോകാൻ തീരുമാനിച്ചപ്പോൾ സൂറത്തുൽ അംബിയായിൽ 87-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വദന്നൂനി ഇസ്ഹബ മുഖാദിബ ഫദന്ന അല്ലൻ നഖദിറ അലൈഹ്. വദന്നൂൻ, ആ മത്സ്യക്കാരൻ, ഇസ്ഹബ മുഖാദിബ, അദ്ദേഹം ദേഷ്യം പിടിച്ചവനായി പോയി. ഫദന്ന, അദ്ദേഹം വിചാരിച്ചു, അല്ലൻ നഖദിറ അലൈഹ്, അദ്ദേഹത്തിൻ്റെ മേൽ നമുക്ക് കഴിയുകയില്ലെന്ന്. ഈ വചനത്തിൽ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പലായനം അത് അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ തൻ്റെ ജനത തനിക്ക് തൻ്റെ പ്രബോധനത്തെ അവർ തിരസ്കരിക്കുകയും തന്നെ കരിച്ചു കളയാൻ, നശിപ്പിച്ചു കളയാൻ സന്നദ്ധനാവുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി തന്നെയായിരിക്കാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇന്നീ ദാഹിബുൻ ഇലാ റബ്ബി, തീർച്ചയായും ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഹിജറ പോകുന്നു. സയഹ്ദീൻ, ശേഷം എനിക്കവൻ വഴി കാണിച്ചു തരും എന്നു പറഞ്ഞത്. റബ്ബിൻ്റെ മാർഗദർശനത്തിലും സംരക്ഷണത്തിലും പ്രതീക്ഷ അർപ്പിക്കുന്നവനായിരിക്കും യഥാർത്ഥ മുവഹ്ഹിദ് എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ യാതൊരു പ്രകോപനത്തിന് മുമ്പിലും പ്രലോഭനത്തിന് മുമ്പിലും ആദർശം പണയപ്പെടുത്തുന്നവനല്ല ഒരു യഥാർത്ഥ മുഅ്മിൻ, യഥാർത്ഥ മുവഹ്ഹിദ് എന്നുകൂടി ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. ഇമാം ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, ഖാല തആല മുഖ്ബിറൻ അൻ ഖലീലിഹി, അള്ളാഹു തൻ്റെ ഖലീലിനെക്കുറിച്ച് അറിയിക്കുന്നു. ഇബ്രാഹീം അലൈഹിസ്സലാം തൻ്റെ ഖലീലായ ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അറിയിക്കുന്നു. ഇന്നഹു ബഅദ നസ്രിഹി, ഇന്നഹു ബഅദ നസ്രിഹിൽ അലാ ഖൗമിഹി വഐസ മിൻ ഈമാനിഹിം ബഅദമാ ഷാഹദു മിനൽ ആയാത്തിൽ അദീമ ഹാജറ മിൻ ബൈനി അൽഹരിഹിം, തൻ്റെ സമൂഹത്തിന് ധാരാളം ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, മഹത്തായ തെളിവുകൾ കാണിച്ചു കൊടുത്തിട്ടും അവർ ആ തെളിവുകൾ കണ്ട് നേർമാർഗം പ്രാപിക്കാൻ അത് സ്വീകരിക്കാൻ സന്നദ്ധരാവാതിരുന്നപ്പോൾ അദ്ദേഹം ആ സമൂഹത്തെ വിട്ട് ഹിജറ പോകാൻ ഉദ്ദേശിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. നൂറാമത്തെ വചനത്തിൽ കാണാം, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഹബ്ലി, എനിക്കു നീ പ്രദാനം ചെയ്യണമേ, മിനസ് സാലിഹീൻ, സദ്വൃത്തന്മാരിൽ നിന്ന്, നല്ല ആളുകളിൽപ്പെട്ടവരെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ നാടുവിട്ട് അദ്ദേഹം ഷാമിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദുആയാണ് ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുമ്മ തവജ്ജഹ ഇലല്ലാഹി സുബ്ഹാനഹു അൽ ഇവല അമ്മാ തറക് ഫഖാൽ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഈ നാടുവിട്ട് പോകുമ്പോൾ തനിക്കൊരു പകരക്കാരനെ ലഭിക്കാൻ അദ്ദേഹം അല്ലാഹുവോട് തേടുകയാണ്. ഹബ്ലി ദുര്രിയ്യതൻ തയ്യിബ, ഒരു നല്ല സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. സ്വാലിഹത്തൻ തുഅവ്വിളുനി ബിഹ അമ്മാ ഖല്ലഫ്തു വറാഇ ഫിൽ വതൻ മിനൽ അഹ്ലി വൽ ഖൗമി വൽ അശീറ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ആളുകളിൽ, എൻ്റെ നാട്ടുകാരിൽ എനിക്ക് അവശേഷിപ്പിക്കാൻ പറ്റിയ, എനിക്ക് പിൻഗാമിയാക്കാൻ പറ്റിയ ഒരു സ്വാലിഹായ സന്താനത്തെ, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. വഹാദാ മസ്അലത്തു ഇബ്രാഹീമു റബ്ബഹ് അൻ യർസുഖഹു വലദൻ സ്വാലിഹൻ യഖൂലു യാ റബ്ബി ഹബ്ലി മിൻക വലദൻ യകൂനു മിനസ് സ്വാലിഹീൻ അല്ലദീന യുതീഊനക ولا يعصونك ويصلحون في الارض ولا يفسدون. ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന തത്വം, അള്ളാഹുവേ, നിന്നെ അനുസരിക്കുന്ന സദുവൃത്തരിൽപ്പെട്ട, നിന്നെ ധിക്കരിക്കാത്ത, ഭൂമിയിൽ നന്മയുണ്ടാക്കുന്ന, നാശം വിതക്കാത്ത ഒരു സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാമ സുദ്ദി റഹ്മത്തുള്ളാഹി പറഞ്ഞതായി തഫ്സീറുകൾ കാണാൻ സാധിക്കും. ഖാല വലദൻ സ്വാലിഹ, ഒരു നല്ല സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. യഅനി ഔലാദൻ മുതീഈന ഇവലൻ മിൻ ഖൗമിഹി വ അശീറതിഹി അല്ലദീന ഫാറഖഹും, താൻ വിട്ടേച്ചു പോകുന്ന കുടുംബത്തിൽ, തൻ്റെ ജനതയിൽ ഒരു പിൻതലമുറക്കാരനായി ഒരു നല്ല സന്താനത്തെ, സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യണമേ. അതാണ് ഇബ്നു കസീർ റഹ്മഹുള്ള അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ സ്വലഹ ളാഹിറുഹു വബാത്തിനു, തൻ്റെ ഉള്ളും പുറവും നന്നാക്കിയവൻ. വലസിമ മിൻ സ്വലാഹിഹി അൻ യകൂന ഖായിമൻ ബിഹുഖൂഖില്ലാഹ് വഹുഖൂഖി ഇബാദിഹി, അല്ലാഹുവോടുള്ള കടമകളും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദാസന്മാരോടുള്ള കടമകളും നിർവഹിക്കുന്നവൻ. വഹുവ ളിദ്ദുൽ ഫാസിദ്, സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ഫാസിദിൻ്റെ എതിരാകുന്നു. വ ഫസാദു കുല്ലി ഷൈഇൻ ബിഹസ്ബിഹി, ഒരു ഫാസിദിൽ നിന്നാണ് എല്ലാ ഫസാദുകളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്. വ സ്വലാഹു കുല്ലു ഷൈഇൻ ബിഹസ്ബിഹി, ഒരു സ്വാലിഹിൽ നിന്നാണ് എല്ലാ നന്മകളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അൻ യകൂന മുസ്തഇദ്ദൻ ലിമാ അമറ ബിഹി ഖായിമൻ ബിഅംരില്ലാഹി ഫീ ഹുഖൂഖി വഹുഖൂഖി ഇബാദിഹി, അല്ലാഹുവോടുള്ള കടമകളും അതേപോലെ തന്നെ അടിമകളുള്ള കടമകളും കൃത്യമായി നിർവഹിക്കുന്ന സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ എന്നതാണ് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. റബ്ബേ, സദുവൃത്തരിൽപ്പെട്ട ഒരു സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന തത്വം സഹോദരങ്ങളെ, നാം നമ്മുടെ കാര്യത്തിലും ആഗ്രഹിക്കേണ്ട കാര്യമാണ്. ഒരു നല്ല പിൻഗാമിയെ ആദർശം സ്വീകരിച്ചുകൊണ്ട് ആദർശത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന പിൻഗാമിയെ ഉണ്ടാക്കാൻ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നാം ശ്രമിക്കുക. സർവശക്തനായ നാഥൻ നമുക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക് അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്, പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ മഅാരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേൾക്കുന്നത്.
5: അദ്ധ്യായം 70, സൂറത്തുൽ മഅാരിജ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 44.
6: بسم الله الرحمن الرحيم
7: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1, വാക്കർത്ഥം സഅല, ചോദിച്ചു, ആവശ്യപ്പെട്ടു. സാഇലുൻ, ഒരു ചോദിക്കുന്നവൻ. ചോദ്യകർത്താവ്. ബിഅദാബിൻ, ശിക്ഷയെ, ശിക്ഷക്ക്. വാഖിഇൻ, സംഭവിക്കുന്ന.
6: സഅല സാഇലുൻ ബിഅദാബിൻ വാഖിഇ,
5: സംഭവിക്കുവാനിരിക്കുന്ന ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് ചോദിച്ചാവശ്യപ്പെടുകയാണ്. വചനം 2, വാക്കർത്ഥം ലിൽ കാഫിരീന, അവിശ്വാസികൾക്ക്. ലൈസലഹു, അതിനില്ല. ദാഫിഉൻ, തടുക്കുന്നതൊന്നും, ഒരു തടവും.
6: ലിൽ കാഫിരീന ലൈസലഹു ദാഫിഉ,
5: അതെ, അവിശ്വാസികൾക്ക് സംഭവിക്കുന്നത് അതിനെ തടുക്കുന്നതൊന്നും തന്നെ ഇല്ല. വചനം 3, വാക്കർത്ഥം മിനല്ലാഹി, അല്ലാഹുവിങ്കൽ നിന്ന്. ദിൽ മഅരിജ്, കയറുന്ന മാർഗങ്ങളുടെ, ആരോഹണ സ്ഥാനങ്ങളുടെ, സോപാനങ്ങളുടെ, പദവികളുടെ ഉടമയായ, അധിപനായ.
6: മിനല്ലാഹി ദിൽ മഅരിജ്,
5: കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അല്ലാഹുവിൽ നിന്ന് സംഭവിക്കുന്നത്. വചനം 4, വാക്കർത്ഥം തഅറുജു, കയറുന്നു, ആരോഹണം ചെയ്യും. അൽ മലായിക്കത്തു, മലക്കുകൾ. വർറൂഹു, റൂഹും അഥവാ ആത്മാവും. ഇലൈഹി, അവങ്കലേക്ക്. പി യൗമിൻ, ഒരു ദിവസത്തിൽ. ഖാന മിഖ്ദാറുഹു, അതിൻ്റെ തോത്, അളവ്, വലുപ്പം, കണക്ക് ആകുന്നു. ഖംസീന അൽഫ, 50,000. സനത്തിൻ, കൊല്ലം.

0: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവങ്കലേക്ക് കയറിപ്പോകുന്നു 50,000 കൊല്ലം വലുപ്പം ഉള്ളതായ ഒരു ദിവസത്തിൽ. വചനം 5, വാക്കർത്ഥം ഫസ്ബീർ, എന്നാൽ ക്ഷമിക്കുക. സ്വബിറൻ ജമീലൻ, ഭംഗിയായ ക്ഷമ, നല്ല ക്ഷമ.
1: ഫസ്ബിർ സബ്റൻ ജമീല,
0: എന്നാൽ നബിയെ, നീ ഭംഗിയായ ക്ഷമ കൈക്കൊള്ളുക. വചനം 6, വാക്കർത്ഥം ഇന്നഹും യറൗനഹു, നിശ്ചയമായും അവർ അതിനെ കാണുന്നു. ബഈദൻ, വിദൂരമാണെന്ന്, ദൂരപ്പെട്ടതായി.
1: ഇന്നഹും യറൗനഹു ബഈദ,
0: നിശ്ചയമായും അവർ അതിനെ വിദൂരമായ ഒന്നായി കാണുന്നു. വചനം 7, വാക്കർത്ഥം വനറാഹു, നാം അതിനെ കാണുകയും ചെയ്യുന്നു. ഖരീബൻ, അടുത്തതായി.
1: വനറാഹു ഖരീബ,
0: നാം അതിനെ അടുത്തതായും കാണുന്നു. 1 മുതൽ 7 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. വാചകഘടനയിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ 3 വചനങ്ങൾക്കും കൂടി ഒന്നിച്ച് ഇങ്ങനെ അർത്ഥം നൽകാം. കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള യാതൊരുവിധ തടവും ഉണ്ടായിരിക്കാത്ത അവിശ്വാസികൾക്ക് സംഭവിക്കാനിരിക്കുന്ന ശിക്ഷയെ ഒരാൾ ചോദിച്ചാവശ്യപ്പെടുകയാണ്. വ്യാഖ്യാനം താഴെ വരുന്നു. അൽ മഅരിജ് എന്ന വാക്കിന് കയറുന്ന സ്ഥാനങ്ങൾ എന്നത്രേ വാക്കർത്ഥം. കോണിപ്പടികൾ, സോപാനങ്ങൾ, ഉയർന്ന പദവികൾ, ആരോഹണ മാർഗങ്ങൾ എന്നിങ്ങനെ പല അർത്ഥങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യാം. എന്നാൽ അള്ളാഹുവിൻ്റെ വിശേഷണമായി കയറിച്ചെല്ലുന്ന സ്ഥാനങ്ങളുടെ അധിപൻ ദിൽ മഅരിജ് എന്നു പറഞ്ഞതിൻ്റെ വ്യാഖ്യാനത്തിൽ ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ അൽ മഅരിജ് കൊണ്ടുദ്ദേശ്യം ആകാശങ്ങളാണെന്നും ആകാശങ്ങളിൽ മലക്കുകൾ കയറിപ്പോകുന്ന പ്രത്യേക സ്ഥാനങ്ങളാണെന്നും ഉയർന്ന പദവികൾ എന്നാണെന്നും മറ്റുമാണ് ആ അഭിപ്രായങ്ങൾ. എന്നാൽ തൊട്ട വചനത്തിൽ ആ വാക്കിൻ്റെ വിശദീകരണമെന്നോണം മലക്കുകളും റൂഹും അവനിലേക്ക് കയറിച്ചെല്ലുന്നു. തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി എന്നു പറഞ്ഞിരിക്കൊണ്ട് മലക്കുകൾ കയറിച്ചൊല്ലുന്ന സ്ഥാനങ്ങൾ എന്നു വെക്കുന്നതിനാണ് കൂടുതൽ ന്യായം കാണുന്നത്. അഥവാ ആകാശലോകങ്ങളിൽ മലക്കുകൾക്ക് കയറിച്ചെല്ലാവുന്നതും ഓരോരുത്തരുടെയും നിലപാടനുസരിച്ച് വ്യത്യസ്ത പദവികളോടു കൂടിയതുമായ സ്ഥാനങ്ങളായിരിക്കാം അവ. വാസ്തവം അള്ളാഹുവിനറിയാം. അർറൂഹ് കൊണ്ടുദ്ദേശ്യം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നാണ് അധിക വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ജിബ്രീലിനെ ഉദ്ദേശിച്ച് റൂഹ് എന്നു പറയപ്പെടാറുണ്ട്. ഖുർആനിലും അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. സൂറത്തു ഷുഅറ 193 വ്യാഖ്യാനവും നോക്കുക. അപ്പോൾ മലക്കുകളുടെ കൂട്ടത്തിൽ പ്രമുഖൻ അദ്ദേഹമായതുകൊണ്ട് മലക്കുകളെപ്പറ്റി മൊത്തത്തിൽ പ്രസ്താവിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പേർ പ്രത്യേകം എടുത്തു പറഞ്ഞതായിരിക്കാം. മനുഷ്യാത്മാക്കളാണ് അതുകൊണ്ടുദ്ദേശ്യമെന്നത്രേ മറ്റൊരു അഭിപ്രായം. വേറെയും അഭിപ്രായമുണ്ട്. 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ദിവസം, യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന എന്നു പറഞ്ഞത് ഖിയാമത്ത് നാളാകുന്നു. തുടർന്നുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ ഇതു മനസ്സിലാകുന്നതാണ്. കൂടാതെ നബി വചനങ്ങളിൽ നിന്ന് ഇത് വ്യക്തമായും മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിച്ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം കാണാവുന്നതാണ്: കടമകൾ നിറവേറ്റാതെ ധനം നിക്ഷേപിച്ചുവെക്കുന്നവൻ്റെ ധനം തകിടുകളാക്കി നരകാഗ്നിയാൽ ചുട്ടുപഴുപ്പിച്ച് അവൻ്റെ നെറ്റിയും ഭാഗങ്ങളും മുതുകും അതുകൊണ്ട് പൊള്ളിക്കും. നിങ്ങൾ എണ്ണി വരുന്ന 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ഒരു ദിവസം അള്ളാഹു അവൻ്റെ അടിയാന്മാർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതുവരേക്കും അതങ്ങനെയിരിക്കും. പിന്നെ അവൻ്റെ വഴി ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ അവൻ കാണും. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൻ്റെ വമ്പിച്ച ദൈർഘ്യം അവർക്ക് ഒരു സാധാരണ നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയത്തേക്കാൾ ലഘൂകരിക്കപ്പെടുന്നതാണെന്ന് അഹ്മദും ബൈഹഖിയും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 50,000 കൊല്ലത്തെ വലുപ്പം എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം അത്രയും ദൈർഘ്യം തോന്നുന്നതും വിഷമം നിറഞ്ഞതുമാണ് എന്നായിരിക്കും. അതല്ല, ശരിക്കും കൃത്യമായ 50,000 കൊല്ലം തന്നെയാണ് ഉദ്ദേശ്യമെന്നും വരാവുന്നതാണ്. വാസ്തവം അള്ളാഹുവിനറിയാം. സൂറത്തു സജദയിൽ അള്ളാഹു ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: അവൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു വരുന്നു. പിന്നീട് നിങ്ങൾ എണ്ണിവരുന്ന 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസത്തിൽ അത് അവങ്കലേക്ക് കയറി പോകുന്നു. സൂറത്തു സജദയിലെ 5-ാം വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം: യുദബ്ബിറുൽ അംറ മിനസ്സമാഇ ഇലാ ഖൗലിഹി അൽഫ സനത്തി മിമ്മാ തഉദ്ദു. ഈ രണ്ടു വചനങ്ങളും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചു തന്നെയാണുള്ളത്. ആ നാളിലെ ചില വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് ഇത് കുറിക്കുന്നതെന്നത്രേ ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. 1,000 കൊല്ലമെന്നും 50,000 കൊല്ലമെന്നും പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായെന്നും അദ്ദേഹം ഇപ്രകാരം മറുപടി നൽകിയെന്നും ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു: ഹുമാ യൗമാനി ذكرهماللہ اللہ اعلم بهما واکره ان اقول في كتاب الله بما لا اعلم. അർത്ഥം: അങ്ങനെ രണ്ടു ദിവസങ്ങളെപ്പറ്റി അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു, അവയെപ്പറ്റി അള്ളാഹുവിനറിയാം. അള്ളാഹുവിൻ്റെ കിതാബിൽ എനിക്കറിയാത്തതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ മടിക്കുന്നു. നമുക്കും ഇവിടെ പറയുവാനുള്ളത് ഇതുതന്നെ. സൂറത്തു സജദ 5-ാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ച സംഗതികൾ ഇവിടെയും നാം ഓർക്കുക. ഇതുപോലെ തന്നെ മലക്കുകളും റൂഹും അഥവാ ജിബിരീലും അല്ലെങ്കിൽ മനുഷ്യാത്മാവും അള്ളാഹുവിങ്കലേക്ക് കയറി ചെല്ലും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യവും എന്താണെന്ന് നമുക്ക് തിട്ടപ്പെടുത്തി പറയുവാൻ സാധ്യമല്ല. സൂറത്തു സജദയിലെ ആയത്തിൽ പിന്നീട് 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസം കാര്യം അള്ളാഹുവിങ്കലേക്ക് കയറുന്നു എന്ന് പറഞ്ഞുവല്ലോ. സൂറത്തു ഫാത്തിറിൽ നല്ല വാക്കുകൾ അവങ്കലേക്ക് കയറുന്നു, സൽക്കർമ്മത്തെ അവങ്കലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് എന്നു പറഞ്ഞിരിക്കുന്നു. ഈ രണ്ടു വചനങ്ങളും അവയുടെ വ്യാഖ്യാനത്തിൽ വായിച്ച സംഗതികളും ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. സൂറത്തു ഹൂദ് 123-ാം വചനത്തിൽ വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, കാര്യങ്ങളെല്ലാം അവങ്കലേക്ക് മടക്കപ്പെടുന്നു എന്നു പറഞ്ഞിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. മലക്കുകളും റൂഹും അവങ്കലേക്ക് കയറും എന്ന വചനത്തിൻ്റെ താൽപ്പര്യം മനസ്സിലാക്കുന്നതിന് ഇതെല്ലാം സഹായകമായിത്തീരുന്നതാണ്. അന്തിമമായ നടപടിയുടെയും തീരുമാനത്തിൻ്റെയും ദിവസമാണല്ലോ ഖിയാമത്ത് നാൾ. അന്ന് മലക്കുകളും ആത്മാക്കളുമെല്ലാം അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഹാജരാകുമെന്നുള്ളതിൽ സംശയമില്ല. വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഇവിടെ നടത്തിക്കാണുന്നു. മനുഷ്യൻ്റെ പുരോഗമനം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, മരണാനന്തരവും അവൻ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 50,000 കൊല്ലം അഥവാ ദീർഘമായ ഒരു കാലം കൊണ്ട് അവൻ പുരോഗമിച്ച് അള്ളാഹുവിങ്കലേക്ക് എത്തിച്ചേരും. ഇതിൽ മലക്കുകൾ അവനെ സഹായിച്ചുകൊണ്ടുമിരിക്കും എന്നൊക്കെയാണ്. മലക്കുകളും റൂഹും അള്ളാഹുവിലേക്ക് കയറിച്ചെല്ലും എന്ന വാക്യത്തിന് ഇവർ നൽകുന്ന വ്യാഖ്യാനം. പുരോഗമനവാദികളാണെന്ന് സ്വയം അഭിമാനിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഈ വ്യാഖ്യാനം ഒരു പക്ഷേ രസകരമായി തോന്നാമെങ്കിലും സത്യാന്വേഷികൾക്ക് ഇതിനോട് യോജിക്കുവാൻ മാർഗം കാണുന്നില്ല. കാരണം ഈ വ്യാഖ്യാനം മനുഷ്യനെ അള്ളാഹുവിനോളം ഉയർത്തുകയും അതേ സമയത്ത് അള്ളാഹുവിനെ മനുഷ്യനിലേക്ക് താഴ്ത്തുകയുമാണ് ചെയ്യുന്നതെന്ന് അല്പം ആലോചിച്ചാൽ അറിയാവുന്നതാണ്. മഴാതല്ല എത്ര തന്നെ എത്ര കാലം തന്നെ പുരോഗമിച്ചുകൊണ്ടിരുന്നാലും അള്ളാഹുവിൻ്റെ സ്ഥാനം പ്രാപിക്കുവാൻ മനുഷ്യനാകട്ടെ മറ്റാർക്കെങ്കിലുമാകട്ടെ സാധ്യമല്ല തന്നെ.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി സൂറത്തുൽ മഅാരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
3: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി, ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആൻ മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ ജുസ് ഷെയ്ഖ് അബ്ദുറഷീദ് സൂഫി പാരായണം ചെയ്യുന്നു.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് 18, ശൈഖ് അബ്ദുർ റഷീദ് സൂഫി പാരായണം ചെയ്തത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
1: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്ന ഖാരി മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

മാഷാ അല്ലാ, ജസക്കല്ലാ ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ കഹ്ഫിലെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മാന്യശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 183 186 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കും അല്ലാഹു ഖൈറാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 1 മുതൽ 157 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാൽ മുബസ്സിർ റഹ്മത്തുല്ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. ഇനി സൂറത്തു നൂഹ് 7-ാമത്തെ ആയത്താണ്. വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു മദ്ദ മുൻഫസിലുണ്ട് അസാബിഅഹും ഫീ ആദാനിഹിം വീണ്ടും

0: ലഹും വാസ്റർത്തു ലഹും ഇസ്റാറ. ഫഖുൽ തുസ്തഗ്ഫിറു, ഫഖുൽ തുസ്തഗ്ഫിറു. അവിടെ ഇസ്തഗ്ഫിറു ഈ ഉച്ചരിക്കേണ്ട, ഖുൽ ഖുൽ തുസ്തഗ്ഫിറു. ഒന്നിച്ചോദ റബ്ബക്കും ഇന്നഹു നൂൻ മുശദ്ദദ നന്നായിട്ട് പണിക്ക, കാന ഗഫ്ഫാറ. യുർസിലിസ്സമാഅ അലൈക്കും മിദ്റാറ. യുർസിലിസ്സമാഅ, സമാഅ മദ് മുത്തസിൽ. യുർസിലിസ്സമാഅ അലൈക്ക, യുർസിലിസ്സമാഅ അലൈക്കും മി, രണ്ട് മീം ഒന്നിച്ചു അടുത്തടുത്ത് വന്നു. അപ്പോൾ നന്നായിട്ട് ഉന്നത്തോടു കൂടി ഉച്ചരിക്കുക, അലൈക്കും മിദ്റാറ. വയുംദിദുക്കും ബി അംവാലിം വ അം, യുംദിദുക്കും ബി, അവിടെ മീം സാക്കിരയ്ക്ക് ശേഷം ബ ആണ്, അപ്പോൾ ഇഹ്ഫ ആണ് ഉത്തമം എന്നാണ് ഇതിൻ്റെ നിയമം. അപ്പോൾ വയുംദിദുക്കും ബി, വയുംദിദുക്കും ബി അംവാലിം വ അംവാലിം വ, തെൻവിൻ ശേഷം വാവാണ്. നന്നായിട്ട് മണിക്ക, അംവാലിം വബനീന വയജഅല്ലക്കും, യജഅല്ലക്കും രണ്ട് ലാം ഒന്നിച്ചു വന്നു, അത് ഇരട്ടിപ്പിക്കുക. ലക്കും ജന്നാതിം വ ജന്നാതിം വയജഅല്ലക്കും, പിന്നെ അൻഹാറ നൂൻസാക്കിനു ശേഷം ഹ ആണ് ഇൽഹാർ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, വഖദ് ഖലഖക്കും അത്വാറ. അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ സമാവാതിൻ ത്വബാഖ, അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ സമാവാതിൻ, തൻവീന് ശേഷം ത്വ ആണ്. അപ്പോൾ നന്നായിട്ട് മണിക്ക, സമാവാതിൻ ത്വബാഖ, وجعل القمر فيهن نورا ونورا وجعل, وجعل القمر فيهن نورا وجعل الشمس وجعل ال
1: وجعل القمر فيهن
0: സിറാജ, അതൊക്കെ. വല്ലാഹു അംബത്തക്കും, അവിടെ വല്ലാഹു അംബത്തക്കും നൂന് സാക്കിനക്ക് ശേഷം ബ ആണ്. അംബത്തക്കും എന്താ നിയമം? ഇഖ്ലാബ് നവര, അതായത് ആ നൂനിനെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടുകൂടി ഉച്ചരിക്കണം. അപ്പോ അംബത്തക്കും അമ്പത്തക്കുന്നല്ല, അമ്പ
1: അമ്പത്തക്കും,
0: അയ്യോ അമ്പത്തക്കും മിനൽ അർളി നബാത്ത. സുമ യുഈദുക്കും ഫീഹ വയുഖ്രിജുക്കും ഇഖ്റാജ. ഇപ്പം കൂടുതൽ നോക്കാം. وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم

0: لو أصابعهم
1: جعلوا أصابعهم في آذانهم واستغشوا ثيابهم
0: جعلوا

0: وآخر دعوانا الحمد لله رب العالمين.
1: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അൽ ബഖറയിലെ 113-114 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 113-114 ആയത്തുകൾ.

0: ولهم في الآخرة عذاب عظيم. وقالت اليهود وقالت اليهود ليست النصارى نون شد മണിക്കണം ലൈസത്തിന്ന നൂൻ ഷദ്ദുണ്ട് ഗുന്ന ചെയ്യണം അന്നസാറ സ്വാദ് സ്വാദ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ് സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം അന്നസാറ അലാ ഷൈഇൻ വഖാലത്തി തൻവീന് ശേഷം വ ഇത് ഗംബിഖുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം അലാ ഷൈഇൻ വഖാലത്തി വഖാലത്തിന്നസാറ നൂൻ ഷദ്ദ് മണിക്കണം സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം വഖാലത്തിന്നസാറ ലൈസതിൽ യഹൂദു അലാ ഷൈ അവിടെ നിർത്തുകയാണ് എങ്കിൽ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്താം അലാ ഷൈ കൂട്ടി ഓതുകയാണെങ്കിൽ അലാ ഷൈഇൻ വഹും തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം കൂട്ടി ഓതുന്നതാണ് നല്ലത് അലാ ഷൈഇൻ വഹും യത്ലൂനൽ വഹും യത് തഅനെ ഖൽഖല ചെയ്യരുത് യത്ലൂന അല്ല യത്ലൂന യത്ലൂനൽ കിതാബ് ഇവിടെ നിർത്തുമ്പോൾ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്തുക കദാലിക ഖാല അല്ലദീന ലാ യഅലമൂന കദാലിക കദാലിക ല കദാലിക ദാല അല്ലദീന ഇവിടെയും ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം കദാലിക ഖാല അല്ലദീന ലാ യഅലമൂന യഅലമൂന ല യ لا يعلمون مثل قولهم مثل ألا مثل ث ثاثيث أث مث مثل قولهم فالله يحكم فالله يحكم حاء തൊണ്ട ഇവിടെ മധ്യഭാഗമാണ് അക്ഷരത്തിൻ്റെ മഖ്റജ് يحكم ألا يحكم بينهم يوم القيامة فيما كانوا فيه يختلفون يختلفون خاء തൊണ്ടയുടെ മുകൾ ഭാഗം يختلفون തായിനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം يختلفون അടുത്ത ആയത്തിൽ ومن أظلم സാക്കിന നൂന് ശേഷം ഹംസ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം ഓതുന്ന സമയത്ത് വമൻ അള്ളലമു അല്ല പറയേണ്ടത് വമൻ അള്ളലമു അള്ളലമു വാദ് ഹെവി ലെറ്ററാണ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം അള്ളലമു അല്ല പറയേണ്ടത് അള്ളലമു വമൻ അള്ളലമു അള്ളലമു മിമ്മൻ മീമിന് ശബ്ദ് മണിക്കണം മിമ്മൻ മനഅ സാക്കിന നൂന് ശേഷം മീമ് ഇത് ഗംബിഖുന്ന നൂനിനെ മീമിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം മിമ്മൻ മനഅ
1: മസാജിദല്ലാഹി അൻ യുദ്ക്കറ സാക്കിന നൂന് ശേഷം ഇത് ഗംബിഖുന്ന നൂനിനെ യാഇലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക അൻ യുദ്ക്കറ أن يذكر يذكر فيها اسمه فيها اسمه وسعى فيها اسمه وسعى في خرابها
0: ഈ പ്രയോഗങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കണം
1: وسعى عين وسعى في خرابها خرا خرا خرابها أولئك
0: مد متصل مد متصل واجبാണ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ് ഉള്ളത് 4, 5 ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം
1: أولئك ما كان لهم
0: അയ്യദുഖുലൂഹ ഇദ്ഗാം ബിഗുന്ന നൂനിനെ യായിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അയ്യദ്, അതുപോലെ ദാലിനെ ശരിക്കും കേൾക്കണം. യദ് യദുഖുലൂഹ ഖൽഖല ചെയ്യണം. യദുഖുലൂഹ ഇല്ല മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഇല്ല ഖായിഫീൻ, മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ ഇവിടെ നീട്ടണം. ഖായിഫീൻ ലഹും ഫിദ്ദുന്യ, ലഹും ഫിദ്ദുന്യ. സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ധാരാളം ക്ലാസ്സുകളിൽ നമ്മളത് കേട്ടിട്ടുണ്ട്. ലഹും ഫിദ്ദുന്യ, ഫിദ്ദുന്യ ഖിസ്യു വലഹും, ഖിസ്യു ഖി ഖിസ്യു വലഹും. തൻവീന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യു വലഹും ഫിൽ, വലഹും ഫിൽ ആഖിറതി, ഫിൽ ആഖിറതല്ല, ഫിൽ ആഖിറതി അദാബുൻ, അദാബുൻ അസാബല്ല, അദാബുൻ അസീം, അസീം. ദാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അസീം, അലീം എന്ന് പറയരുത്, അസീം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ولهم في الآخرة عذاب عظيم. بارك الله فيكم جميعا، السلام عليكم ورحمة الله.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 113-114 വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
5: أعوذ بالله من الشيطان الرجيم.

റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 530-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 530-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹറമുകളിലെ നമസ്കാര പാരായണങ്ങളുമായി ഹറമൈൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം,

وذلك جزاء الظالمين فطوعت له نفسه قتل أخيه فقتله فأصبح

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫുസ്സിലത്തിലെ 39 മുതൽ 54 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

ബാറക് അല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സഅദിലെ 27 മുതൽ 30 കൂടിയ വചനങ്ങളും തുടർന്ന് 41 മുതൽ 44 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി.

0: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
1: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും

ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ ബഖറ 76 മുതൽ 82 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 78 മുതൽ 82 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു തക്വീർ 1 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്.
4: വചനം 18.
5: കല്ല, വേണ്ട. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ അബ്റാരി, പുണ്യവാന്മാരുടെ, സജ്ജനങ്ങളുടെ. ലഫി ഇല്ലിയീൻ, ഇല്ലിയീനിൽ തന്നെ.
6: കല്ല ഇന്ന കിതാബൽ അബ്റാരി ലഫി ഇല്ലിയീൻ.
5: വേണ്ട, നിശ്ചയമായും പുണ്യവാന്മാരുടെ ഗ്രന്ഥം ഇല്ലിയീനിൽ തന്നെയായിരിക്കും.
4: വചനം 19.
5: വമാ അദ്റാക, നിനക്കു എന്തറിവാണുള്ളത്. മാ ഇല്ലിയൂൻ, ഇല്ലിയൂൻ എന്തെന്ന്.
6: വമാ അദ്റാക മാ ഇല്ലിയൂൻ,
5: ഇല്ലിയൂൻ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത്.
4: വചനം 20.
5: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, ലിഖിതം ചെയ്യപ്പെട്ട.
6: കിതാബും മർഖൂം,
5: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമെത്രേ അത്.
4: വചനം 21.
5: യഷ്ഹദുഹു, അതിങ്കൽ സന്നിഹിതരാകും. അൽ മുഖറബൂൻ, സാമീപ്യം നൽകപ്പെട്ട.
6: യഷ്ഹദുഹുൽ മുഖറബൂൻ,
5: അതിൻ്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ സന്നിഹിതരാകുന്നതാണ്.
7: സിജീനിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇല്ലിയീനിനെ കുറിച്ചും സൂക്ഷ്മമായി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. സ്വർഗമാണെന്നും വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു പ്രത്യേക സ്ഥാനമാണെന്നും മറ്റും പറയപ്പെടുന്നു. അതിൻ്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ അഥവാ സ്ഥാനികളായ മലക്കുകൾ സന്നിഹിതരായിരിക്കുമെന്ന് പറഞ്ഞത് സജ്ജനങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് അള്ളാഹുവിങ്കലുള്ള ആദരണീയ സ്ഥാനമാണ് ചൂണ്ടിക്കാട്ടുന്നത്.
4: വചനം 22.
5: ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ, ലഫി നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
6: ഇന്നൽ അബ്റാറ ലഫി നഈം,
5: നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയായിരിക്കും.
4: വചനം 23.
5: അലൽ അറായിക്ക്, അലങ്കൃത കട്ടിലുകളിലായി, യൻദുറൂൻ, അവർ നോക്കും.
6: അലൽ അറായിക്ക് യൻദുറൂൻ,
5: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കിക്കണ്ടുകൊണ്ടിരിക്കും.
4: വചനം 24.
5: തഅരിഫു, നിനക്കു മനസ്സിലാകും. ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ, നദ്റതൻ, ശോഭ, ഓജസ്, അന്നഈം, സുഖാനുഗ്രഹത്തിൻ്റെ.
6: തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം,
5: അവരുടെ മുഖങ്ങളിൽ സുഖാനുഗ്രഹത്തിൻ്റെ ഓജസ് നിനക്ക് കണ്ടറിയാവുന്നതാണ്.
4: വചനം 25.
5: യുസ്ഖൗന, അവർക്ക് കുടിപ്പിക്കപ്പെടും. മിർ റഹീഖിൻ, തനിശുദ്ധ പാനീയത്തിൽ നിന്ന്. മഖ്തൂം, മുദ്രവെക്കപ്പെട്ട.
6: യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം,
5: മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ കള്ളിൽ നിന്ന് അവർക്ക് കുടിപ്പാൻ നൽകപ്പെടും.
4: വചനം 26.
5: ഖിതാമുഹു, അതിൻ്റെ മുദ്രണം, മിസ്ക്, കസ്തൂരിയായിരിക്കും. വഫീ ദാലിക്, അതിൽ കിടമത്സരം. ഫലിയതനാഫസി, നടത്തിക്കൊള്ളട്ടെ. അൽ മുത്തനാഫിസൂൻ, കിടമത്സരം നടത്തുന്നവർ.
6: ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫലിയതനാഫസിൽ മുത്തനാഫിസൂൻ,
5: അതിൻ്റെ മുദ്രണം കസ്തൂരിയായിരിക്കും. കിടമത്സരം നടത്തുന്നവർ അതിൽ കിടമത്സരം നടത്തട്ടെ.
4: വചനം 27.
5: വ മിസാജുഹു, അതിൻ്റെ കലർപ്പ്. മിൻ തസ്നീം, തസ്നീം കൊണ്ടായിരിക്കും.
6: വ മിസാജുഹു മിൻ തസ്നീം,
5: അതിൻ്റെ ചേരുവ തസ്നീം കൊണ്ടായിരിക്കും.
4: വചനം 28.
5: ഐനൻ, ഒരു ഉറവുജലം. യഷ്റബു ബിഹ, അത് കുടിക്കും. അൽ മുഖറബൂൻ, സാമീപ്യം സിദ്ധിച്ചവർ.
6: ഐനൻ യഷ്റബു ബിഹൽ മുഖറബൂൻ,
5: എന്ന് വെച്ചാൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ കുടിച്ചാസ്വദിക്കുന്ന ഒരു ഉറവു ജലം.
7: ഉയർന്ന തരം പാനീയങ്ങൾ കുപ്പികളിലോ മറ്റോ ആക്കിയ ശേഷം വല്ലതും പുറത്തു പോകുകയോ ഉള്ളിൽ പ്രവേശിക്കുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി അത് അരക്കിട്ട് മുദ്രവെച്ച് ഭദ്രമാക്കാറുണ്ടല്ലോ. അതുപോലെ സ്വർഗത്തിൽ വെച്ച് അവർക്ക് നൽകപ്പെടുന്ന പാനീയങ്ങളും മുദ്രവെക്കപ്പെട്ടിരിക്കും. പക്ഷേ സ്വർഗത്തിലെ കസ്തൂരി കൊണ്ടായിരിക്കും അവ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പാനീയത്തിൽ തസ്നീമാകുന്ന ചേരുവ കലർത്തപ്പെട്ടുമിരിക്കും. അള്ളാഹുവിങ്കിൽ പ്രത്യേക സാമീപ്യസ്ഥാനം സിദ്ധിച്ചവർക്ക് കുടിച്ച് ആസ്വദിക്കുവാനുള്ള ഒരു ഉയർന്ന തരം ഉറവ് ജലമത്രേ തസ്നീം. മേൽ പ്രസ്താവിച്ചതുപോലെയുള്ള അത്യുന്നത സുഖ സൗകര്യങ്ങളോടുകൂടിയ ശാശ്വത സ്വർഗീയ ജീവിതം ലഭിക്കുവാനല്ലേ മനുഷ്യർ കിടമത്സരവും അശ്രാന്ത പരിശ്രമവും നടത്തേണ്ടത്. അതിനാഗ്രഹിക്കുന്നവർ അതിനു മുമ്പോട്ട് വരട്ടെ. എന്നിങ്ങനെ ജനങ്ങളെ ആവേശഭരിതരാക്കുന്നതാണ് ഈ വചനങ്ങൾ.
4: വചനം 29.
5: ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരു കൂട്ടർ. അജ്റമൂ, കുറ്റം ചെയ്ത. കാനു, അവരായിരുന്നു. മിനല്ലദീന ആമനു, വിശ്വസിച്ചവരെക്കുറിച്ച്. യദ്ഹകൂൻ, ചിരിക്കും.
6: ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ,
5: നിശ്ചയമായും കുറ്റം പ്രവർത്തിച്ചവർ വിശ്വസിച്ചവരെ കുറിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
4: വചനം 30.
5: വഇദാ മറു, അവർ നടന്നാൽ. ബിഹിം, അവരിൽ കൂടി. അരികെ. യതഗാമസൂൻ, അവർ കണ്ണിട്ടു ആംഗ്യം കാണിക്കും. അവർ അവരുടെ അരികെ നടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിട്ട് ഗോഷ്ടി കാണിക്കുകയും ചെയ്തിരുന്നു.
4: വചനം 31.
5: വഇദൻഖലബു, അവർ തിരിച്ചു ചെന്നാൽ, ഇലാ അഹ്ലിഹിം, അവരുടെ സ്വന്തക്കാരിലേക്ക്, ഇൻഖലബു, അവർ തിരിച്ചു ചെല്ലും, ഫക്കിഹീൻ, രസിക്കുന്നവരായിട്ട്.
6: വഇദൻഖലബു ഇലാ അഹ്ലിഹിം ഖലബു ഫക്കിഹീൻ,
5: തങ്ങളുടെ സ്വന്തക്കാരുടെ അടുക്കലേക്കു തിരിച്ചു ചെല്ലുമ്പോൾ അവർ രസിച്ചു സംതൃപ്തരായിക്കൊണ്ട് തിരിച്ചു ചെല്ലുകയും ചെയ്തിരുന്നു.
4: വചനം 32.
5: വഇദാ റഔഹും, അവർ അവരെ കണ്ടാൽ, ഖാലു, അവർ പറയും, ഇന്നഹാഉലൈ, നിശ്ചയമായും ഇക്കൂട്ടർ, ലദാല്ലൂൻ, വഴിപിഴച്ചവർ തന്നെ.

0: അവർ അവരെ കാണുമ്പോൾ പറയുകയും ചെയ്യും, നിശ്ചയമായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെ എന്ന്.
1: വചനം 33.
2: വമാ ഉർസിലു, അവർ അയക്കപ്പെട്ടിട്ടുമില്ല. അലൈഹിം, അവരുടെ മേൽനോട്ടത്തിന്. ഹാഫിലീൻ, സൂക്ഷിപ്പുകാരായി.
3: വമാ ഉർസിലു അലൈഹിം ഹാഫിദീൻ,
0: അവരുടെ അഥവാ സത്യവിശ്വാസികളുടെ മേൽനോട്ടം ചെയ്യുന്ന സൂക്ഷിപ്പുകാരായി അവർ നിയോഗിക്കപ്പെട്ടിട്ടില്ലതാനും.
4: ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്തെ മുശ്രിക്കുകൾ മുസ്ലിങ്ങൾക്കെതിരിൽ അനുവർത്തിച്ചു വന്നിരുന്നതും ഇസ്ലാമിന്റെ എതിരാളികളിൽ പലപ്പോഴും കാണപ്പെടുന്നതുമായ ചില സ്വഭാവങ്ങളാണ് ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത്. മുസ്ലിങ്ങളെക്കുറിച്ച് പുച്ഛിച്ചു ചിരിക്കുക, കണ്ണുകൊണ്ടും മറ്റും ഗോഷ്ഠിയും ആംഗ്യവും കാട്ടി പരിഹസിക്കുക, സ്വന്തം ആൾക്കാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അതിൽ ദുരഭിമാനം കൊള്ളുകയും ചെയ്യുക, പിഴച്ചവരെന്നും കൊള്ളരുതാത്തവരെന്നും അവരെപ്പറ്റി വിധി കൽപ്പിച്ച് സ്വയം തൃപ്തരാകുക മുതലായവ അമുസ്ലിങ്ങളിൽ മാത്രമല്ല ഉത്ബുദ്ധരെന്നും പുരോഗമനവാദികളെന്നും ആധുനികവാദികളുമെന്നൊക്കെ സ്വയം അഭിമാനിച്ചുകൊണ്ട് മതമൂല്യങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും പുച്ഛമാക്കി തള്ളുന്ന മുസ്ലിം നാമധാരികളിലും ഇത്തരം സ്വഭാവം വിരളമല്ല. അല്പം ഇസ്ലാമിക ബോധവും മതനിഷ്ഠയുമുള്ളവരോടായിരിക്കും ഇവരുടെ വെറുപ്പും പരിഹാസവും കൂടുതൽ പ്രകടമാകുക. ഇതെല്ലാം കാണുമ്പോൾ സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ പരിശോധിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മേലന്വേഷണം നടത്തുവാനും അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് അവരെന്ന് തോന്നിയേക്കും. അതില്ലെന്ന് തീർച്ച തന്നെ. ആ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് സത്യവിശ്വാസികളെ ഗുണദോഷിക്കുവാനും പരിഹസിക്കുവാനും അവർ മെനക്കെടുന്നത് എന്നൊക്കെയാണ് 33-ാം വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഈ ജീവിതത്തിൽ തങ്ങളുടെ വൈരികളിൽ നിന്ന് സത്യവിശ്വാസികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും സഹിക്കേണ്ടി വന്നേക്കാമെങ്കിലും പരലോകത്ത് വെച്ചുള്ള അനുഭവം മറിച്ചായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 34.
2: ഫല്യൗമ, എന്നാൽ അന്ന്. അല്ലദീന ആമനു, വിശ്വസിച്ചവർ. മിനൽ കുഫാരി, അവിശ്വാസികളെപ്പറ്റി. യദ്ഹഖൂൻ, ചിരിക്കുന്നതാണ്.
3: ഫല്യൗമ അല്ലദീന ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ,
0: എന്നാൽ അന്ന് അഥവാ ഖിയാമത്തു നാളിൽ വിശ്വസിച്ചിട്ടുള്ളവർ അവിശ്വാസികളെക്കുറിച്ച് ചിരിക്കുന്നതാണ്.
1: വചനം 35.
2: അലൽ അറായിക്കി, അലങ്കൃത കട്ടിലുകളിലായി. യൻളുറൂൻ, അവർ നോക്കും.
3: അലൽ അറായിക്കി യൻളുറൂൻ,
0: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
1: വചനം 36.
2: ഹൽ സുവിബ, പ്രതിഫലം നൽകപ്പെട്ടുവോ. അൽ കുഫാറു, അവിശ്വാസികൾക്ക. മാ കാനു, അവരായിരുന്നതിന്. യഫ്അലൂൻ, ചെയ്യും.
3: ഹൽ സുവിബൽ കുഫാറു മാ കാനു യഫ്അലൂൻ,
0: അവിശ്വാസികൾക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നതിനു പ്രതിഫലം നൽകപ്പെട്ടുവോ.
4: അതെ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ മേൽ വിവരിച്ച പ്രകാരമായിരിക്കെ ആ പ്രതിഫലം ലഭിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നതും അവർക്ക് അനുയോജ്യവുമായ പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നതിൽ ഒട്ടും സംശയമില്ല.
5: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറത്തു തക്വീർ 1-ാമത്തെ വചനം മുതൽ 21 വരെയുള്ള വചനങ്ങളാകുന്നു ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നിങ്ങൾ കേട്ടത്.
6: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
7: പീസ് റേഡിയോ.
8: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
7: Peace Radio, tuned to reality.
9: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
10: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് പീസ് റേഡിയോ ഹൃദയ വസന്തം.
11: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ما تنحتون والله خلقكم وما تعملون. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 95-96 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 94-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം തൻ്റെ സമൂഹത്തോട് ചോദിച്ച ചോദ്യമാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, അതഅബ്ദൂന, നിങ്ങൾ ആരാധിക്കുകയോ, മാ തൻഹിതൂൻ, നിങ്ങൾ കൊത്തിയുണ്ടാക്കുന്നതിനെ. അദ്ദേഹം തൻ്റെ സമൂഹം സ്വന്തമായി നിർമ്മിച്ചുണ്ടാക്കുന്ന ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുന്നതിനെക്കുറിച്ചാണ്, അതിൻ്റെ ബുദ്ധിശൂന്യതയെക്കുറിച്ചാണ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, അൻതുമുല്ലദീന സ്വനഅ്തും ഹാദിഹിൽ അസ്നാമ ഫകൈഫ ബഅദ ദാലിക തഅബ്ദൂനഹ, നിങ്ങൾ സ്വയം നിർമ്മിച്ചുണ്ടാക്കുന്ന ഈ വസ്തുക്കളെ നിങ്ങൾ തന്നെ ആരാധിക്കുകയാണോ? ഇതിനേക്കാൾ വലിയ ബുദ്ധിശൂന്യത എന്താണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. ഫഹഉലാഇ അഖ്ബലു യസിഫൂന ഇലാ ഇബ്രാഹീം, എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ആ ചോദ്യം ആ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചില്ല, മറിച്ച് തങ്ങളുടെ ആരാധ്യന്മാരെ സഹായിക്കുവാനാണ് അവർ സന്നദ്ധരായത്. വലാക്കിന്നഹു അലൈഹിസ്സലാത്തു വസ്സലാം കാന ഖവിയൻ ഫീ ദാതില്ലാഹ്, ഒട്ടും അക്ഷോഭ്യനാവാതെ, ആ സമൂഹത്തെ ഭയപ്പെടാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെക്കുറിച്ചുള്ള ആ ചോദ്യം അവരോട് ചോദിക്കുകയാണ്. അഥവാ ആരാധിക്കാൻ അർഹൻ, അതിന് അർഹതപ്പെട്ടവൻ അല്ലാഹുവായിരിക്കെ, നിങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുന്ന വസ്തുക്കളെ ആരാധിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അതാണ് അഖാല, അദ്ദേഹം പറഞ്ഞു, അതഅബ്ദൂന മാ തൻഹിതൂൻ, നിങ്ങൾ കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുന്നവയെ നിങ്ങൾ ആരാധിക്കുകയാണോ? വൽ ഇസ്തിഫ്ഹാമു ഹുനാ ലിത്തൗബീഖി വൽ ഇൻകാർ, ഇവിടെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പ്രസക്തി പൊരുൾ അവരെ, അവരുടെ ആരാധനയെ അദ്ദേഹം നിസ്സാരമായി കാണുകയാണ്, അതിനെ നിരാകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. വൽ ഇസ്തിഹ്സാഉ ബിഹിം കൈഫ തഅബ്ദൂന ശൈഅൻ അൻതും തൻഹിതൂനഹു ബിഐദീകും, അതോടൊപ്പം അവർ ചെയ്യുന്ന ഈ ബുദ്ധിശൂന്യത, അതിനെ അദ്ദേഹം എടുത്തു പറയുകയാണ്. നിങ്ങൾ സ്വകരങ്ങൾ കൊണ്ട്, നിങ്ങളുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയവയെ നിങ്ങൾ തന്നെ ആരാധിക്കുകയാണോ? വഹൽ യലീകു അഖ്ലൻ അൻ യകൂനൽ മഅബൂദ് മസ്നൂഅൻ ലിആബിദിഹി, ആരാധ്യ വസ്തു ആരാധിക്കപ്പെടുന്നവരുടെ കൈകളാൽ നിർമ്മിക്കപ്പെടുക എന്നത്. ഹാദാ ലാ യലീഖു വലാ യഫ്അലു ഹാദാ ഇല്ലാ അസ്ഫഹുസ് സുഫഹാ, ഏറ്റവും വലിയ വിഡ്ഢികളല്ലാതെ, ഏറ്റവും വലിയ ബുദ്ധിശൂന്യന്മാരല്ലാതെ ഇത് പ്രവർത്തിക്കുകയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. ഷൈഉൻ തസ്നഅഹു അൻത ബിയദിക് സുമ്മ തഅബ്ദുഹു വതതദറഉ ഇലൈഹി, നീ നിന്റെ കൈകൾ കൊണ്ട് ഒരു വസ്തുവിനെ നിർമ്മിക്കുക, എന്നിട്ട് അതിൻ്റെ മുമ്പിൽ നീ ആരാധന അർപ്പിക്കുക, അതിനോട് നീ താഴ്മ കാണിക്കുക. വതുനീബു വതതഅല്ലഖു ബിഹി വതർജൂ മിൻഹു നഫ്അ വദ്ദറർ, ആ വസ്തുവിൽ നിന്ന് നീ ഉപകാരം പ്രതീക്ഷിക്കുകയും ഉപദ്രവത്തെ ഭയപ്പെടുകയും ചെയ്യുക. ഹാദാ മിനസ്സഫ് വൽ ഇയാദു ബില്ലാ, ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിശൂന്യത. അല്ലാഹു ഇത്തരം അവസ്ഥകളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അൽ ഇൻസാനു ഇദാ അഅമല്ലാഹു ബസീറത, ഒരു മനുഷ്യന്റെ ഉൾക്കാഴ്ച അല്ലാഹു ഇല്ലാതാക്കിയാൽ, ലാ യുഗ്നീഹി ബസറുൽ ഐൻ, തൻ്റെ കണ്ണുകളെ കൊണ്ട് യാഥാർത്ഥ്യങ്ങളെ കാണാൻ അവന് കഴിയുകയില്ല. സഹോദരങ്ങളെ, ഈ അവസ്ഥ, അല്ലാഹുവല്ലാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ, അത് ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാവട്ടെ, അവയെ ആരാധിക്കുന്നതിലെ ബുദ്ധിശൂന്യത നമ്മുടെ സഹോദരങ്ങളെ സ്നേഹബുദ്ധിയ ഗുണകാംക്ഷയോടുകൂടി അവരെ ബോധ്യപ്പെടുത്തേണ്ട കടമ നമുക്കുണ്ട് എന്ന യാഥാർത്ഥ്യം, ആ ഗൗരവം നമ്മളും ഉൾക്കൊള്ളേണ്ടതാണ്. തുടർന്ന് 96-ാമത്തെ വചനം,
1: വല്ലാഹു ഖലഖകും വമാ തഅ്മലൂൻ.
0: വല്ലാഹു, അല്ലാഹുവത്രേ, ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചത്,
1: വമാ തഅ്മലൂൻ,
0: നിങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കുന്നതിനെയും, അഥവാ അല്ലാഹുവാണല്ലോ നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കുന്നതിനെയും സൃഷ്ടിച്ചത്, അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അല്ലാഹു
1: ഹുവല്ലദി ഖലഖകും വഹുവല്ലദി ഖലഖ ഹാദിഹിൽ ഹിജാറ അല്ലതി നഹത്തുമൂഹ അലാ ഹൈഅത്തിൽ ഔസാൻ വസ്സുവർ വത്തമാസീൽ.
0: നിങ്ങൾ കല്ലിലും മരത്തിലുമൊക്കെ കൊത്തിയുണ്ടാക്കുന്ന ഈ വസ്തുക്കൾ, അവയെയും സൃഷ്ടിച്ചത് നിങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണല്ലോ.
1: വഹുവല്ലദി യസ്തഹിഖു അൻ യുഅ്ബദ ലിഅന്നഹു അല്ലദി ഖലഖ വമൻ ലം യഖ്ലുഖ് ഫഹുവ ആജിസുൻ വൽ ആജിസു ലാ യസ്തഹിഖു അൻ യകൂന ഇലാഹ.
0: ഈ സൃഷ്ടികൾ അവക്കൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. സൃഷ്ടിക്കാൻ സാധ്യമല്ലാത്തവ ആരാധനക്ക് അർഹതപ്പെട്ടതും അല്ല.
1: വലിദാലിക് ഖാല റബ്ബുന സുബ്ഹാന.
0: അതുകൊണ്ടാണ് സൂറത്തുൽ ഹജ്ജിൽ 73-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്,
1: യാ അയ്യുഹന്നാസു ദുരിബ മസൽ.
0: ഹേ മനുഷ്യരെ, ഒരു ഉദാഹരണം പറയുന്നു,
1: ഫസ്തമിഊല.
0: ആ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവീൻ.
1: ഇന്നല്ലദീന തദുഊന മിൻ ദൂനില്ലാ.
0: അല്ലാഹുവിനു പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ഒരു ഈച്ചയെപ്പോലും അവ സൃഷ്ടിക്കുന്നില്ല. അവരെല്ലാവരും സംഘടിച്ചാൽ പോലും, നിസ്സാര ജീവിയായ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവയ്ക്കൊന്നും സാധ്യമല്ല. സഹോദരങ്ങളെ, സൃഷ്ടിപ്പ് നടത്താൻ കഴിവുള്ളവൻ ആരാണോ അവൻ മാത്രമാണ് ആരാധന അർഹിക്കുന്നവൻ. അല്ലാഹുവല്ലാത്ത ഒരു സൃഷ്ടിക്കും അതത്ര വലിയതാകട്ടെ ചെറിയതാകട്ടെ ജീവനുള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ സൃഷ്ടി നടത്തുക എന്നത് ഒട്ടും തന്നെ സാധ്യമല്ല. എങ്കിൽ അവയൊന്നും ആരാധനക്ക് അർഹതപ്പെട്ടവയും അല്ല.
1: ഫഇദാ അജസു അൻ യഖ്ലുഖ ദുബാബതൻ ഫകൈഫ യുഅ്ബദൂൻ.
0: ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവയ്ക്ക് സാധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവ ആരാധിക്കപ്പെടുക?
1: ഇന്നമൽ ഇലാഹുൽ ഹഖു.
0: യഥാർത്ഥത്തിൽ യഥാർത്ഥ ആരാധ്യൻ,
1: ഹുവല്ലദി ഖലഖസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ വമാ ഫീഹിമാ.
0: ആരാധ്യൻ, യഥാർത്ഥ ആരാധ്യൻ ആകാശഭൂമികൾ സൃഷ്ടിച്ചവനാകുന്നു, അവക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചവനാകുന്നു.
1: വലിദാലിക് ഖാല റബ്ബുന സുബ്ഹാന.
0: അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്,
1: യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകും.
0: ഹേ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുവീൻ.
1: അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും.
0: നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവനെയും സൃഷ്ടിച്ചവനായ.
1: ലഅല്ലകും തത്തഖൂൻ.
0: നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം, ദോഷബാധയെ സൂക്ഷിച്ചേക്കാം.
1: അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശാ.
0: ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവൻ.
1: വസ്സമാ ബിനാ.
0: ആകാശത്തെ മേൽപ്പുരയാക്കിയവൻ.
1: വഅൻസല മിനസ് സമാഇ മാഅ.
0: ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി തന്നവൻ.
1: ഫഅഖ്റജ ബിഹി മിനസ് സമറാതി റിസ്ഖൽ ലകും.
0: അതുവഴി ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് സസ്യങ്ങൾ ഫലങ്ങൾ മുളപ്പിച്ചു തന്നവൻ.
1: ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദ.
0: അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന് പങ്കുകാര ഉണ്ടാക്കരുത്.
1: വഅൻതും തഅലമൂൻ.
0: നിങ്ങൾ അറിയുന്നവരായിരിക്കെ. അഥവാ ആകാശത്തെ സൃഷ്ടിച്ചതും ഭൂമിയെ സൃഷ്ടിച്ചതും മഴ വർഷിപ്പിക്കുന്നതും അതുവഴി സസ്യങ്ങളെ മുളപ്പിക്കുന്നതും ആകാശത്തെ മേൽക്കുരയാക്കിത്തന്നതും ഭൂമിയെ വിരിപ്പാക്കിത്തന്നതും ഇതൊക്കെ ഏകനായ സ്രഷ്ടാവ് മാത്രമാണെന്നിരിക്കെ അതെല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ അള്ളാഹുവിൽ നിങ്ങൾ പങ്കുകാര ഉണ്ടാക്കരുത്. അള്ളാഹുവിൻ്റെ വാക്ക് വളരെ ഗൗരവതരമാകുന്നു, വളരെ ശ്രദ്ധേയമാകുന്നു. മാത്രമല്ല ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത്
1: വജ്ഹാനി
0: ഈ വാക്യത്തിൽ രണ്ട് രൂപത്തിൽ ആയത്തിൽ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, അൻ യകൂന ഖൗലുഹു
1: മാ ബിമഅന അൽ മസ്ദർ.
0: ഇതിൽ അള്ളാഹുവിൻ്റെ പദപ്രയോഗത്തിൽ മാ എന്ന പദം വല്ലാഹു ഖലഖകും
1: വമാ തഅമലൂൻ,
0: അതിലെ മാ എന്നത് മസ്ദറിനെ അഥവാ ക്രിയാധാതുവിനെ അറിയിക്കുന്നതാകുന്നു. അങ്ങനെ വരുമ്പോൾ അർത്ഥം വല്ലാഹു ഖലഖകും
1: വഅമലകും,
0: നിങ്ങളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്നായിരിക്കും. മറ്റൊന്ന്, ഇതിലെ മാ എന്നത് മൗസൂല യുടെ ഇസ്മാണെന്നും വ്യാഖ്യാനിക്കപ്പെട്ടത് കാണാം. അങ്ങനെ വരുമ്പോൾ
1: വല്ലാഹു ഖലഖകും വല്ലദി തഅമലൂനഹു,
0: നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും അതും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു,
1: വതതുറുക്കൂന ഇബാദത റബ്ബിക്കും,
0: നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുന്നത് ഉപേക്ഷിക്കുന്നു.
1: അല്ലദി ഖലഖകും വഖലഖ അമലകും,
0: നിങ്ങളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും സൃഷ്ടിച്ച ആ റബ്ബിനെ. സഹോദരങ്ങളെ, സ്രഷ്ടാവായ ഏകനായ ആ നാഥൻ മാത്രമാണ് ആരാധനക്ക് അർഹതപ്പെട്ടത്. അവൻ്റെ സൃഷ്ടികളിൽ ഒരാൾക്കും തന്നെ ആരാധനക്ക് അർഹതയില്ല, അവകാശമില്ല എന്നതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 97-ാമത്തെ വചനം,
1: ഖാലു ബനൂ ലഹു ബുന്യാന ഫഅൽഖൂഹു ഫിൽ ജഹീം.
0: ഖാലു, അവർ പറഞ്ഞു,
1: ഇബ്നു,
0: നിങ്ങൾ പടുത്തുയർത്തുവീൻ, നിങ്ങൾ സ്ഥാപിക്കുവീൻ,
1: ലഹു അവനു വേണ്ടി,
0: ബുന്യാന ഒരു എടുപ്പ് ഒരു കെട്ടിടം,
1: ഫഅൽഖൂഹു
0: എന്നിട്ടവനെ ഇടുവീൻ, ഫിൽ ജഹീം ജ്വലിക്കുന്ന തീയിൽ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യരെ വളരെ ബുദ്ധിപൂർവകമായി അവരോട് സംവദിച്ചിട്ടും കാര്യങ്ങൾ അവർക്ക് നേരാംവണ്ണം പറഞ്ഞുകൊടുത്തിട്ടും അവരുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. സൂറത്തുൽ അംബിയായിലെ 68-ാമത്തെ വചനത്തിൽ കാണാം,
1: ഖാലു,
0: അവർ പറഞ്ഞു,
1: ഹരിഖൂഹു,
0: നിങ്ങൾ അവനെ കത്തിക്കുവീൻ കരിച്ചു കളയുവീൻ,
1: വൻസുറു ആലിഹതകും,
0: നിങ്ങളുടെ ആരാധ്യന്മാരെ നിങ്ങൾ സഹായിക്കുവീൻ. ആരാധ്യൻ തങ്ങളെ സഹായിക്കേണ്ടതിനു പകരം തങ്ങൾ ആരാധ്യനെ സഹായിക്കാൻ അവർ സന്നദ്ധനാകുന്നു.
1: ഇൻകൂതും ഫാഇലീൻ,
0: നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ. മാത്രമല്ല സൂറത്തു സ്വാഫാത്തിലെ ഈ വചനം ആ വചനത്തിൽ പറയുന്നു,
1: ഖാലു ബുനൂ ലഹു ബുന്യാന ഫഅൽഖൂഹു ഫിൽ ജഹീം,
0: അവനു വേണ്ടി നിങ്ങൾ ഒരു കെട്ടിടം പണിയുക, എന്നിട്ട് നിങ്ങൾ ജ്വലിക്കുന്ന ആ അഗ്നിയിൽ അവനെ എറിയുകയും ചെയ്യുക. അങ്ങനെ അവർ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ കരിച്ചു കളയാൻ വേണ്ടി ഒരു തീക്കുണ്ടാരം ഒരുക്കുകയും ആ തീക്കുണ്ടാരത്തിൽ ആ കെട്ടിടത്തിൽ അവർ തീ നിറക്കുകയും അതിനുശേഷം
1: വഔസഖുൽ ഖലീല ഇബ്രാഹിം അലൈഹിസ്സലാം ബിൽ ഹിബാൽ,
0: കയറുകൊണ്ട് അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കുകയും അതിനുശേഷം
1: വഅൽഖൗഹു ഫീ ഹാദിഹിൻ നാർ,
0: ആ തീയിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നിടത്ത് ഹദീസിൽ കാണാം,
1: عن ابن عباس رضي الله عنهما قال حسبنا الله ونعم الوكيل
0: ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനാകുന്നു.
1: അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖാലഹ ഇബ്രാഹിമു അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ,
0: ഇബ്രാഹിം അലൈഹിസ്സലാം തീയിൽ എറിയപ്പെട്ടപ്പോൾ അത് പറഞ്ഞു.
1: വഖാലഹ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഊ ലകും فَخَشَوْهُمْ فَزَادَهُمْ إِيمَانًا وَقَالُوا حَسْبُنَا اللَّهُ وَنِعْمَ الْوَكِيلُ
0: إِنَّ النَّاسَ قَدْ جَمَعُوا لَكُمْ ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ,
1: فَخَشَوْهُمْ അവർ നിങ്ങൾ ഭയപ്പെടുവീൻ എന്ന് പറഞ്ഞപ്പോൾ,
0: പ്രവാചകനും തൻ്റെ കൂടെയുള്ളവരും പറഞ്ഞു, അവരെക്കുറിച്ച് അല്ലാഹു പറയുന്നു,
1: فَزَادَهُمْ അതവർക്ക് വർദ്ധിപ്പിച്ചു, ഈമാന സത്യവിശ്വാസം വർദ്ധിപ്പിച്ചു.
0: വഖാലു അവർ പറയുകയും ചെയ്തു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനാകുന്നു.
1: അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ

0: എന്നാൽ നാം അവരെ ആക്കി അൽ അഖ്സരീൻ, ഏറ്റവും നഷ്ടക്കാരാക്കി. സൂറത്തുൽ അംബിയയിലെ 69-70 വചനങ്ങളിൽ കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ തീയിലേക്കെറിഞ്ഞ് കരിച്ചു കളയാൻ ശ്രമിച്ച ആളുകൾ, അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സുരക്ഷയ്ക്കു മുമ്പിൽ അവർ മുട്ടുമടക്കിയതായി, അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതായി നമുക്ക് കാണാൻ സാധിക്കും. തീയിന് ചൂട് എന്ന പ്രകൃതം നൽകിയ ആ നാഥൻ തന്നെ അതിൻ്റെ പ്രകൃതി എടുത്തു മാറ്റുകയും അതിനെ സുരക്ഷയുള്ള തണുപ്പാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് സൂറത്തുൽ അംബിയയിലെ 69-70 വചനങ്ങൾ അറിയിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കണിശമായി വിശ്വസിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നിർണായകമായ സന്ദർഭത്തിൽ പോലും അവൻ അവർക്ക് രക്ഷ നൽകും, അവരെ സംരക്ഷിക്കുമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹു മരണം വരെ അവൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുവാനും അത് പ്രബോധനം ചെയ്യാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിൻ്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിൻ്റെ പിന്നിലുള്ള ചരിത്രമെന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവൻ്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ

വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അറുപത്തിയേഴ് രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ, ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. സൂറത്ത് നാസിഅത്തിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന ഖാരിഇ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സുഹൃത്ത് നാസിയാത്തിൻ്റെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: കേൾവി അള്ളാഹുവിൻ്റെ അതിമഹത്തായൊരു അനുഗ്രഹമാകുന്നു. അത് കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ കൂടിയാകുമ്പോൾ പ്രതിഫലങ്ങൾ നമുക്കേറെ വാരിക്കൂട്ടാം. ദിവസവും ഒരു ജുസ് വീതം കേട്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരവസരം. പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷേഖ് അബ്ദുർ റഷീദ് സൂഫി

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ് ആണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് അബ്ദുർ റഷീദ് സൂഫി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
6: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപാഠമാക്കാൻ സഹായകമാകുന്ന രൂപത്തിലുള്ള പാരായണമാണ് പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പ്രോഗ്രാമിലൂടെ സാധ്യമാകുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 532 പേജിൻ്റെ പാരായണം നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സയ്യിദ് അൽ ഗാമിദി.
7: أعوذ بالله من الشيطان الرجيم رب المشرقين و

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളിൽ കേട്ടത് മനഃപാഠം, വിശുദ്ധ ഖുർആനിലെ 532 പേജിന്റെ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
3: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
6: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക: എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
7: ജമാലുൽ വുജൂദി ബിദിക്രിൽ ഇലാ.
5: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിൻ്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ: അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 89, സൂറ അൽ ഫജർ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ഇനി 71-ാമത്തെ സൂറത്തായ സൂറത്ത് നൂഹ് ആണ് നമുക്ക് ഓതാനുള്ളത്. അത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാ നൂഹൻ. ഇന്നാ നൂന് മുഷദ്ദദയാണ്, നന്നായിട്ട് മണിക്കണം. പിന്നെ മദ് മുംഫസിലാണ്. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. നൂഹൻ ഇലാ ഖൗമിഹി തൻവീന് ശേഷം എന്താ അക്ഷരം? ഹംസയാണ്. അപ്പോൾ ഇൽഹാറാണ് നിയമം. അപ്പോൾ നൂഹൻ ഇലാ ഖൗമിഹി. പിന്നെ ഖൗമിഹി അൻ അന്ദിർ, വീണ്ടും അങ്ങനെ തന്നെ അൻ അന്ദിർ, അതും നൂനുസാക്കിനക്ക് ശേഷം ഹംസയാണ്. എങ്ങനെ
4: ഓതണം?
3: അൻ അന്ദിർ. ഇൽഹാറാണ് നിയമം. പിന്നെ നൂനുസാക്കിനക്ക് ശേഷം ദാലാണ്. അപ്പോൾ ഇഖ്ഫ ആണ് നിയമം. അപ്പോൾ അൻ അന്ദിർ ഖൗമക്ക. പിന്നെ മിൻ ഖബ്ലി. മിൻ ഖബ്ലി വീണ്ടും ഇഖ്ഫ. എങ്ങനെ ഓതും? മിൻ ഖബ്ലി.
4: മിൻ ഖബ്ലി.
3: പിന്നെ അയ്യ എത്തിയഹും ഇദ്ഗാം ബിഗുന്ന. അയ്യ എത്തിയഹും ഇദ്ഗാം ബിഗുന്ന.

0: അത് അബുൻ അലീം വീണ്ടും ഇൽഹാർ, തൻവീന് ശേഷം ഹംസ. പിന്നെ ഖാല യാ ഖൗമി ഇന്നി ലക്കും നദീറും മുബീൻ. നദീറും മു, തൻവീന് ശേഷം മീമാണ്, ഇദ്ഗാം ബിഗുന്ന. നദീറും മുബീൻ,
1: നദീറും മുബീൻ.
0: അൻ യഅബ്ദുല്ലാഹ വത്തഖൂഹു വഅത്തീഊൻ. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും. അവിടെ യഗ്ഫിർ, യഗ്ഫിർ റാ തർക്കീഖാണ് പറഞ്ഞത്. യഗ്ഫിർ, യഗ്ഫിർ എന്നല്ല, യഗ്ഫിർ എന്നെ യഗ്ഫിർ. ആ പിന്നെ ലക്കും മിൻ, രണ്ട് മീമ് ഒന്നിച്ച് വന്നു, അത് നല്ലോണം മണിക്കണം. ലക്കും മിൻ ദുനൂബിക്കും, അവിടെ നൂൻ സാക്കിനക്ക് ശേഷം ദാലാണ്, ഇഖ്ഫ ആണ്. അപ്പോൾ എങ്ങനെ ഓതും? ലക്കും മിൻ ദുനൂബിക്കും,
1: ലക്കും മിൻ ദുനൂബിക്കും.
0: വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മ, ഇലാ മദ് മുൻഫസിൽ, അജലിൻ മുസമ്മ. അജലിൻ മു, തൻവീന് ശേഷം മീമാണ്. അപ്പോൾ ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ഇലാ

0: രണ്ടാമത്തെ മീമും നല്ല മണിക്കണം. മുസമ്മ മുസ് മുസമ്മ ആ ഇന്ന അജലല്ലാഹി ഇദാ ജാ ജാ മദ് മുത്തസിൽ നിർബന്ധമായും നോട്ടണം. ഇദാ ജാ ലാ യുഅഖർ ലൗ കുന്തും കുന്തും നൂനിസാക്കിനൊക്കെ ശേഷം താഅാണ്. അപ്പോൾ ഇഖ്ഫാ ലൗ കുന്തും തഅലമൂൻ
1: لو كنتم تعلمون
0: قال ربي إني دعوت قومي ليلا و تنوين شاش واو أبو إدغام بغنى ليلا ونهارا
1: ليلا ونهارا
0: فلم يزدهم دعائي فلم يزدهم ദുആഇ മദ് മുത്തസിൽ പിന്നെ ദുആഇ ഇല്ല വീണ്ടും ഒരു മദ്ദും കൂടി മദ് മുഫസ്സിൽ അപ്പോൾ

0: لأجل مسمى
1: إن أجل الله إذا جاء لا يؤخر.

0: ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.

0: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്ത് സത്യം തിരിച്ചറിയാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ ശ്രവണസുന്ദരമായ പാരായണം കേൾക്കാൻ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഭാഗം സൂറത്ത് ആലി ഇംറാൻ 133 മുതൽ സൂറത്തുൻ നിസ 73 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്യുന്നത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ,
1: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. എന്താണ് മദ്ദ്, അതിന്റെ നിയമങ്ങളും തജ്വീദ് പഠനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് അബ്ദുല്ല സമീർ മദീനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പാരായണ നിയമങ്ങൾ സഹിതം ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കും സഹായകമായിക്കൊണ്ടാണ് തജ്വീദ് പഠനം എന്നുള്ള പേരിലുള്ള ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ വ്യത്യസ്തമായ എപ്പിസോഡുകളിലൂടെ തജ്വീദ് നിയമങ്ങളുടെ പ്രാഥമികമായ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞു വച്ചത് തജ്വീദ് നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നിയമമായിട്ടുള്ള അഹ്കാമുൽ മീമു സാക്കിന, സാക്കിനായ മീമിൻ്റെ വിധികൾ എന്നതിനെ സംബന്ധിച്ചായിരുന്നു. സാക്കിനായ മീമിൻ്റെ വിധികൾ അത് മൂന്നെണ്ണമാണ്: അൽ ഇൽഹാർ, അൽ ഇദ്ഗാം, അൽ ഇഖ്ഫ. അല്ലെങ്കിൽ അൽ ഇൽഹാറു ഷഫവി, അൽ ഇദ്ഗാമു സഗീർ, ഔ ഇദ്ഗാമുൽ മുതമാഥിലൈൻ. മൂന്നാമത്ത് വൽ ഇദ്ഗാം വൽ ഇഖ്ഫാഉ ഷഫവി. ഇൽഹാറു ഷഫവി, ഇഖ്ഫാഉ ഷഫവി, വൽ ഇദ്ഗാമു സഗീർ തുടങ്ങിയ മൂന്ന് നിയമങ്ങൾ സംക്ഷിപ്തമായി അതിൻ്റെ ആയത്തുകൾ ഉദാഹരണ സഹിതം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി തജ്വീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാഠത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാ തുടർന്നും ചില പാഠങ്ങൾ ഈ വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എല്ലാ ശ്രോതാക്കളും തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വിഷയങ്ങൾ ഇത് കേൾക്കുകയും തങ്ങളുടെ ഖുർആൻ പാരായണത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പ്രായോഗികമായ തലത്തിൽ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഹ്കാമുൽ മദ്ദി വൽ ഖസർ, മദ്ദിൻ്റെയും ഖസറിൻ്റെയും നിയമങ്ങൾ. നമ്മൾ കേട്ടിട്ടുണ്ടാകും മദ്ദ്, അതുപോലെ മദ്ദുമായി മദ്ദിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ, ഇനങ്ങളും സംഗതികളുമൊക്കെ. ഏതായിരുന്നാലും അല്പം നമുക്ക് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാം ലളിതമായി തന്നെ, ഉദാഹരണങ്ങൾ സഹിതം. അറബി ഭാഷയിൽ ഓരോ അക്ഷരങ്ങൾക്കും അത് അതിനെ നീട്ടുവാനും അതിന് പ്രത്യേകമായ രൂപത്തിൽ ഉച്ചരിക്കുവാനും ഓരോ അക്ഷരങ്ങൾക്കും അങ്ങനെ ഉണ്ടാകും. അക്ഷരങ്ങളെ നീട്ടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ടാകും, ചുരുക്കി ഉച്ചരിക്കുന്ന, നീട്ടാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതൊക്കെ അക്ഷരങ്ങളാണ് നീട്ടി ഉച്ചരിക്കേണ്ടത്, ഏതൊക്കെ അക്ഷരങ്ങളാണ് നീട്ടാതെ ചുരുക്കി ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് ഖുർആൻ പാരായണം ചെയ്യുന്ന ഓരോ മുസ്ലിമും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഉലമാ ഉത്ത ജവീദ്, അല്ലെങ്കിൽ ഉലമാ ഉല്ലുകൽ അറബിയ, അറബി ഭാഷ പണ്ഡിതന്മാരും തജ്വീദ് പണ്ഡിതന്മാരും അതിന് നിശ്ചിതമായ കായിദകളും അതുപോലെ നിർണിതമായ അതിന് എത്ര നീട്ടണം എന്നുള്ളതിൻ്റെ അതിൻ്റെ തോതുകളും നിശ്ചയിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. നിശ്ചിതമായ സ്ഥലങ്ങളിൽ ഇന്ന സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായി നീട്ടേണ്ടത്, ഇന്ന സ്ഥലങ്ങളിൽ നീട്ടാൻ പാടില്ല എന്ന് അവർ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തജ്വീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ആളുകളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമെല്ലാം പഠിതാക്കളെല്ലാം ഈ തജ്വീദ് നിയമങ്ങളിൽ പ്രധാനപ്പെട്ട മദ്ദിൻ്റെ നിയമങ്ങൾ, അതെപ്പോഴാണ് നീട്ടേണ്ടത്, എപ്പോഴൊക്കെയാണ് അത് നീട്ടാതെ ഓതേണ്ടത് തുടങ്ങിയ സംഗതികൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മദ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്. മദ്ദ് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം സിയാദത്ത് എന്നാണ്. അൽ മദ്ദു ഫിൽ ലുഗത്തി അസ്-സിയാദ, വർദ്ധനവ് എന്നാണ് അർത്ഥം. സാങ്കേതികപരമായി തജ്വീദിൻ്റെ നിർവചനപ്രകാരം

ശബ്ദങ്ങളെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നീട്ടുന്ന ശബ്ദം നീട്ടി ഉച്ചരിക്കുക, ഇതാലത്തു സൗത്ത് നീട്ടി ഉച്ചരിക്കുക എന്നുള്ളതാണ് മദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായും മൂന്ന് തരത്തിലാണ് മദ്ദുകൾ ഉള്ളത്. ഒന്ന് മദ് ലാസിം, മറ്റൊന്ന് മദ് വാജിബ്, മറ്റൊന്ന് മദ് ജായിസ്. ഒന്ന് അനുവദനീയമായത്, മറ്റൊന്ന് നിർബന്ധമായത്, മറ്റൊന്ന് അനിവാര്യമായത്. ലാസിം, വാജിബ്, ജായിസ്, ഈ മൂന്ന് ഇനങ്ങളാണ് മദ്ദിൻ്റെ ഇനങ്ങളായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മദ്ദിൻ്റെ അക്ഷരങ്ങൾ എവിടെ വന്നാലും, അതായത് ഹർഫുൽ മദ് എവിടെ വന്നാലും നീട്ടുക എന്നുള്ളതല്ല. ഇപ്പോൾ ഹംസത്തുൽ വസൽ എന്ന് പറയുന്ന ഹംസ, അത് ഹർഫ് മദ്ദിന് ശേഷമാണ് വരുന്നതെങ്കിൽ, ഹർഫ് മദ്ദിന് ശേഷമാണ് അലിഫ് വാവു യാന് ശേഷമാണ് ഹംസത്തുൽ വസൽ വരുന്നതെങ്കിൽ അവിടെ നീട്ടാൻ പാടില്ല, അതിനെ കസർ ചെയ്യണം. അതിനാണ് കസർ എന്ന് പറയും, മദ്ദിൻ്റെ വിപരീതമാണ് കസർ, നീട്ടാതിരിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ രണ്ട് മദ്ദിൻ്റെ അക്ഷരത്തിന് സുക്കൂനാണ്, അതുപോലെ മറ്റൊന്നിലെ ഹംസത്തുൽ വസൽ അതിനേക്ക് ചേർക്കുമ്പോൾ അതിനും സുക്കൂനായി വരും. അതുപോലെ ഹർഫുൽ മദ്ദും ഹർഫു സാക്കിനും കൂടി വരുമ്പോൾ അത് ഹംസയെ കളയും. അത് രണ്ടും കൂട്ടി യോജിപ്പിച്ച് ഓതുമ്പോൾ ആ സമയത്ത് മദ് അവിടെ ഉച്ചരിക്കുകയില്ല, എന്നാൽ മദ്ദിൻ്റെ അക്ഷരം അവിടെ എഴുതുകയും ചെയ്യും. ഖുർആനിൽ പല ഉദാഹരണങ്ങളും കാണാൻ സാധിക്കും. ഉദാഹരണം സൂറത്തുൽ ബഖറയിൽ, ഈ ആയത്തിൽ സുമ്മ അതിമ്മു എന്നാണ്. അതിമ്മു എന്നവിടെ അലിഫ് വാവിന് സുക്കൂന്, വാവിന് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ലമ്മ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അതിമ്മു എന്നാണ്. പക്ഷെ അതിന് ശേഷം വരുന്നതിന് ഹംസത്തുൽ വസൽ വരുന്നത് കൊണ്ട് അവിടെ രണ്ട് ഇൽത്തിഖാഉ സാക്കിനൈൻ, രണ്ട് സുക്കൂനുകൾ, മദ്ദിൻ്റെ അക്ഷരത്തിൻ്റെ സുക്കൂനും അതുപോലെ അതിന് ശേഷം വരുന്ന അലിഫിൻ്റെ അതിൻ്റെ സുക്കൂനും കൂടി വന്നതുകൊണ്ട് ആ മദ് അവിടെ നീട്ടുകയില്ല. ആ സമയത്ത് അവിടെ കസറാണ് ഒതുന്നത്. അപ്പോൾ ഇതാണ് ഒരു സംഗതി. രണ്ട് സുക്കൂനുകൾ ഉച്ചാരണത്തിൽ ഒരുമിച്ച് വരികയാണെങ്കിൽ ആദ്യത്തെ ഹർഫ് ഇല്ലത്തിൻ്റെ അക്ഷരമല്ല, സാധാരണ സഹീഹായ ഹർഫ് അലിഫും വാവും യാവും അല്ലാത്ത അക്ഷരവും ആണെങ്കിൽ, അതുപോലെ തന്നെ അത് പിന്നെ സാക്കിനായ ഹർഫിന് ശേഷമാണ് ഹംസത്തുൽ വസൽ കടന്നു വരുന്നതെങ്കിൽ അവിടെയും നമ്മൾ നീട്ടി ഓതുകയില്ല, അവനെ കസറാക്കി കൊണ്ടുപോകും. വല തൻസവുൽ ഫളല ബൈനകും വമിനൻ നാസി മൻ യഖൂലു ആമന്ന. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവിടെ കസറാക്കിയാണ് ഓതുന്നത്. അപ്പോൾ മദ് എന്ന് പറഞ്ഞാൽ നീട്ടുക, അതിന് വിപരീതമാണ് കസർ, ചുരുക്കുക. അപ്പോൾ മദ്ദിനെ നമ്മൾ ഭാഷാർത്ഥം പറഞ്ഞു, അതിൻ്റെ സാങ്കേതിക അർത്ഥം പറഞ്ഞു. ഭാഷാർത്ഥം നീട്ടുക, അൽമത്തുലു വൽ ഇഖാല വസ്സിയാദ, വർദ്ധനവ് എന്നർത്ഥം. മദ്ദൽ ഹർഫു യമുദ്ദുഹു ഐ തവ്വലഹു, നീട്ടി എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. ഇസ്തിലാഹിയായിട്ട് സാങ്കേതികപരമായിട്ട് ശബ്ദം നീട്ടുക, മദ്ദിൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് ശബ്ദം നീട്ടുക, അതായത് സാധാരണ നിലക്ക് ഉള്ള മദ്ദിനെ നീട്ടുന്നതിനേക്കാൾ കൂടുതൽ നീട്ടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹറൂഫുൽ മദ് മൂന്നെണ്ണമാണെന്ന് പറഞ്ഞു. അൽ അലിഫു സാക്കിനത്തുൽ മഫ്തൂഹു മാ ഖബലഹ, വൽ വാവു സാക്കിനത്തുൽ മദ്മൂമു മാ ഖബലഹ, വലിയാഉ സാക്കിനത്തുൽ മക്സൂറു മാ ഖബലഹ. സാക്കിനായ അലിഫ് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ഫതഹ്, സാക്കിനായ വാവ് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ലമ്മ്, സാക്കിനായ യായ് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് കസർ. ഇതാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ. പിന്നെ മദ്ദിൻ്റെ ഇനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പല തരത്തിൽ അതിനെ ഇനങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു തരം നമ്മൾ നേരത്തെ പറഞ്ഞത് ലാസിം, വാജിബ്, ജായിസ് മൂന്ന് തരത്തിൽ മദ്ദുകളുണ്ട് എന്ന്. വേറൊരു നിലക്ക് തരംതിരിക്കുകയാണെങ്കിൽ രണ്ട് നിലക്ക് തരംതിരിക്കാം. ഒന്ന് മദ്ദു തബീഇ അല്ലെങ്കിൽ മദ്ദുൽ അസ്ലി, അതായത് മദ്ദിൻ്റെ അക്ഷരങ്ങൾ വന്നിട്ടുള്ള അലിഫ് വാവ് യാഅ് എന്നീ അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വന്നിട്ടുള്ള പദങ്ങൾ, ആ പദങ്ങൾ അത് എന്താണ്? മദ്ദു തബീഇ ആണ് അല്ലെങ്കിൽ മദ്ദുൽ അസ്ലിയാണ്. മദ്ദുൽ അസ്ലി എന്ന് പറഞ്ഞാൽ രണ്ട് അലിഫിൻ്റെ ഖദറാണ് അവിടെ നീട്ടുക. ഖാല, ഖീല തുടങ്ങിയിട്ടുള്ളത് മദ് അസ്ലിയാണ് അവിടെ. അതിൽ ആ രണ്ട് അക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിൽ മാത്രമേ അവിടെ നീട്ടുകയുള്ളൂ. എന്നാൽ രണ്ടാമത്തെ ഇനം മദ്ദുൽ ഫർഇ അല്ലെങ്കിൽ മദ്ദു സായിദ്, അതെന്താണ്? ഈ രണ്ട് ഈ അക്ഷരത്തിന് പുറമെ അധികം നീട്ടുന്നത്, കൂടുതലായി നീട്ടുന്നത്, അതിന് രണ്ട് കാരണങ്ങളാണ് പിന്നെ മദ്ദുൽ ഫറയ്ക്ക് ഉള്ളത്. മദ്ദുൽ ഫറയ്ക്ക് രണ്ട് കാരണമാണ് ഉള്ളത്. ഒന്ന് സുക്കൂൻ കാരണത്താൽ, മറ്റൊന്ന് ഹംസ കാരണത്താൽ. അഥവാ ഹംസക്ക് മുമ്പ്
മദ്ദിൻ്റെ അക്ഷരം ഏതെങ്കിലും അക്ഷരങ്ങൾ

0: നിങ്ങൾ കടന്നു വരിക. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, സുക്കൂനിൻ്റെ മുമ്പ് മദ്ദിൻ്റെ അക്ഷരം കടന്നു വരിക. സുക്കൂനിൻ്റെ മുമ്പ് മദ്ദിൻ്റെ അക്ഷരം കടന്നു വരിക, അത് അപ്പോഴാണ് മദ്ദ് ലാസിം എന്ന മദ്ദ് ഉണ്ടാകുന്നത്. എന്നാൽ ഹംസക്ക് മുമ്പ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ കടന്നു വരുമ്പോഴാണ് മദ്ദ് ജായിസും മദ്ദ് വാജിബും ഉണ്ടാകുന്നത്. അതുതന്നെ മദ്ദ് മുത്തസിൽ മദ്ദ് വാജിബിന് പറയും, മദ്ദ് മുംഫസിൽ മദ്ദ് ജായിസിന് പറയും. അപ്പോൾ ഇതൊക്കെ മദ്ദ് രണ്ട് നിരക്ക് അതിനെ തരംതിരിക്കാമെന്ന് പറഞ്ഞു. ഒന്ന് മദ്ദ് ലാസിം വാജിബ് ജായിസ് എന്ന നിലക്ക്, അതല്ലെങ്കിൽ രണ്ട് നിലക്ക് മദ്ദ് അസലി മദ്ദ് ഫറഈ. ആ മദ്ദ് ഫറഈയിൽ പെട്ടതാണ് ഈ മൂന്നെണ്ണം, മദ്ദ് ജായിസും വാജിബും ലാസിമും. ഇനി ഓരോ തരം ഓരോ മദ്ദുകളും പിന്നെ മദ്ദിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓരോ മദ്ദുകളും അതിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു മദ്ദു തബീഈ, മദ്ദുൽ അസലി. ആ മദ്ദുൽ അസലിക്ക് മൂന്ന് അവസ്ഥകളുണ്ട്. മദ്ദുൽ അസലി അല്ലെങ്കിൽ മദ്ദു തബീഈ, മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും പദത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട മൂന്ന് അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, നിർത്തി ഓതുമ്പോഴും അതുപോലെ തന്നെ ചേർത്തി ഓതുമ്പോഴും ആ മദ്ദിനെ നിലനിർത്തിക്കൊണ്ടുള്ള അവസ്ഥ. അത് എങ്ങനെയാണ്? ഹർഫുൽ മദ്ദ്, മദ്ദിൻ്റെ അക്ഷരം ആ കലിമത്തിൻ്റെ മധ്യഭാഗത്തായി വരികയും ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം അഥവാ മധ്യഭാഗത്ത് ആ കലിമത്തിൻ്റെ നടുവിലായിക്കൊണ്ട് നീട്ടുന്ന മദ്ദിൻ്റെ അക്ഷരങ്ങളിൽ പെട്ട ഏതെങ്കിലും അക്ഷരം കടന്നു വരികയും ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം രണ്ട് ഹർഫുകളോ അത് കൂടുതലോ ഉള്ളതെങ്കിൽ അവസാനത്തിൽ ഹർഫ് മുത്തഹരിക്കും അഥവാ ഹറക്കത്തുള്ളതാണെങ്കിൽ ഹംസ അല്ലാത്ത ഹർഫുകളും ആണെങ്കിൽ അതിനെ നിലനിർത്തും. അതായത് മദ്ദിൻ്റെ അക്ഷരം ഒരു കലിമത്തിൻ്റെ മധ്യത്തിൽ കടന്നു വരികയും ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം രണ്ടോ അതിൽ കൂടുതലോ അക്ഷരങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അവസാന കലിമത്ത് അല്ലെങ്കിൽ അതിനുള്ള മുമ്പിലുള്ള അതിനുശേഷമുള്ള കലിമത്ത് ഹറക്കത്തുള്ള അക്ഷരവുമാണെങ്കിൽ അതിനെ വഖഫിൻ്റെ സന്ദർഭത്തിലും ചേർത്തി ഓതുന്ന സന്ദർഭത്തിലും അതിനെ നിലനിർത്തിക്കൊണ്ടാണ് ഓതുക. ഉദാഹരണത്തിൽ അബ്സാറുഹും തജ്അലൂനഹു വഫീഹ, ഇവിടൊക്കെ മദ്ദിൻ്റെ അക്ഷരമുണ്ട്, അത് വഖഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചേർത്തി ഓതുമ്പോഴും ഒരുപോലെ തന്നെയാണ് ഓതുന്നത്, ആ മദ്ദിനെ അതിൽ നിലനിർത്തുന്നു. അതാണ് മാ യസ്ബുത്തു വസ്ലൻ വഖഫൻ, വസ്ലിൻ്റെ സന്ദർഭത്തിലും വഖഫിൻ്റെ സന്ദർഭത്തിലും അതിനെ നിലനിർത്തിക്കൊണ്ട് ഓതുന്ന ഒരു അവസ്ഥ. രണ്ടാമത്തെ അവസ്ഥ അഥവാ മദ്ദുൽ അസ്രിയെ പറ്റിയാണ് പറയുന്നത്. മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും പദത്തിൽ വന്നാൽ അതിനെ വഖഫിൻ്റെയും വസ്ലിൻ്റെയും അഥവാ ചേർത്തി ഓതുന്നതിൻ്റെയും നിർത്തി ഓതുന്നതിൻ്റെയും സന്ദർഭത്തിൽ ഓതുന്ന അതിനെ ഉച്ചരിക്കുന്ന അതിനെ നിലനിർത്തുന്ന അവസ്ഥയാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്തത് മാ യസ്ബുത്തു വസ്ലൻ വയഹ്ദുഫു വഖഫൻ, ചേർത്തി ഓതുമ്പോൾ അതിനെ നിലനിർത്തുകയും എന്നാൽ നിർത്തി ഓതുമ്പോൾ അതിനെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒഴിവാക്കുകയും ചെയ്യുന്നത് അവസ്ഥ. അതെപ്പോഴാണ്? സിലത്ത് ഹാ ഉള്ളമീർ, ഹാ ഉള്ളമീർ, ഹു എന്ന് ഹി എന്നൊക്കെ ഒരു ലമീറായിട്ട് ഒന്നിൻ്റെ കൂടെ വരുന്ന അതിനാണ് ഹാ ഉള്ളമീർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് മുത്തഹരിക്കായ അക്ഷരങ്ങൾക്ക് നടുവില ഇടയിലായിക്കൊണ്ട് വരുന്ന ഹാ, ആ ഹാ ഉള്ളമീറിൻ്റെ സിലത്ത്, അതിനെ സിലത്ത് ചെയ്യുക അഥവാ അത് നീട്ടിക്കൊണ്ട് ഓതുക. ഉദാഹരണത്തിൽ ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി, ലാ തുഹരിക് ബിഹി എന്നിവിടെ നമ്മൾ ചേർത്തി ഓതുമ്പോഴാണ് ലാ തുഹരിക് ബിഹി ലിസാനക നോദ. ബിഹി എന്നതിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ നിർത്തുകയാണെങ്കിൽ ലാ തുഹരിക് ബിഹി, അവിടെ ബിഹി എന്ന് ഓതുകയില്ല. അതുപോലെ ഫഅക്റമഹു വനഅമഹു, വനഅമഹു എന്നാണ് അവിടെ അത് ചേർത്തി വസ്ല് ചെയ്ത് ഓതുമ്പോൾ, ചേർത്തി ഓതുമ്പോൾ വനഅമഹു എന്ന് പറയും, അത് നിർത്തുന്നത് കൊണ്ട് വനഅമഹ് എന്ന് പറയും, അവിടെ അതിനെ എന്ത് ചെയ്യില്ല, നീട്ടുകയില്ല. അപ്പോൾ ഹാ ഉള്ളമീറിൻ്റെ സില അതിനെന്ത് ചെയ്യും? മാ യസ്ബുത്തു വസ്ലൻ വയഹ്ദുഫു വഖഫൻ, ചേർത്തി ഓതുമ്പോൾ അതിനെ സ്ഥിരപ്പെടുത്തും, അത് നിർത്തി ഓതുമ്പോഴാണെങ്കിലും നിർത്തുകയാണെങ്കിലോ അതിനെ നീട്ടുകയില്ല. അത് ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. മൂന്നാമത്തത് മാ യസ്ബുത്തു വഖഫൻ വയഹ്ദുഫു വസ്ലൻ, നിർത്തി ഓതുമ്പോൾ നിർത്തുമ്പോൾ സ്ഥിരപ്പെടുത്തുകയും എന്നാൽ ചേർത്തി ഓതുമ്പോൾ സ്ഥിരപ്പെടുത്താതിരിക്കുകയും കളയുകയും ചെയ്യുന്ന അവസ്ഥ മദ്ദിൻ്റെ അക്ഷരങ്ങളിൽ ഉള്ള മദ്ദിൻ്റെ അക്ഷരങ്ങളുള്ള ചില കലിമത്തുകളിൽ ഉണ്ടാകാറുണ്ട്. മദ് തൊബിഇയുടെ ഒരവസ്ഥ മൂന്നാമത്തെ അവസ്ഥയാണത്. അഥവാ അൽ അലിഫുൽ മുബ്ദല മിനത്തൻവീൻ, അത് പല അവസ്ഥകളുണ്ട്, പല ഇനങ്ങളുണ്ട്. അതായത് വഖ്ഫിൻ്റെ സന്ദർഭത്തിൽ മദ്ദുണ്ടാവും, എന്നാൽ ചേർത്തി ഓതുമ്പോൾ മദ്ദുണ്ടാകുകയും ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിൽ അലിഫ് തൻവീന് കൊണ്ട് നിർത്തുന്ന ആയത്തുകളിൽ ഇപ്പോൾ ബഷീറം അഡ്നദീറോ എന്നുള്ളത് അവിടെ നീട്ടുന്നത് വഖഫിൻ്റെ സന്ദർഭത്തിലാണ്. എന്നാൽ ആ ആയത്ത് വേറെ ആയത്തിനോട് അല്ലെങ്കിൽ ചേർത്തി ഓതുകയാണെങ്കിലോ നദീറം എന്ന് അതിന് ശേഷമുള്ളതിനോട് ചേർത്തിയാണ് ഓതുന്നത്, നദീറോ എന്ന് അവിടെ എന്തെങ്കിലും നീട്ടുകയില്ല. മദ് ഇവൽ എന്ന് അതിന് പറയാറുണ്ട്. അഥവാ അലിഫ് തൻവീന് കൊണ്ട് നിർത്തുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അവിടെ നീട്ടുന്നത്, അല്ലാത്ത സന്ദർഭത്തിൽ നീട്ടുകയില്ല. അപ്പോൾ മദ് തൊബിഇ അഥവാ മദ് അസലിയുടെ മൂന്നവസ്ഥകളാണ് പറഞ്ഞത്. നിർത്തുമ്പോഴും അതുപോലെ ചേർത്തി ഓതുമ്പോഴും സ്ഥിരപ്പെടുത്തുന്ന മദ്ദ്, അത് മദ്ദിൻ്റെ അക്ഷരം ആ കലിമത്തിൻ്റെ മധ്യത്തിലായി നടുവിലായി വരികയും ശേഷം രണ്ടോ അതിൽ കൂടുതൽ അക്ഷരങ്ങൾ ഉണ്ടാവുകയും ആ അക്ഷരങ്ങൾ അവസാനത്തിൽ ഹംസയല്ലാതെ വരികയും ചെയ്യുമ്പോൾ അതിനെ നിർത്തി ഓതുമ്പോഴും ചേർത്തി ഓതുമ്പോഴും അതിനെ സ്ഥിരപ്പെടുത്തുന്നു. രണ്ടാമത് നിർത്തി ഓതുമ്പോൾ കളയുകയും ചേർത്തി ഓതുമ്പോൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നത് അത് ഹാ ഉൽ അമീറിൻ്റെ സിലത്ത്, അതിനെ നീട്ടുന്നത് അത് നീട്ടുക എന്നുള്ളത് ചേർത്തി ഓതുമ്പോൾ മാത്രമാണ്. നിർത്തി ഓതുമ്പോൾ നിർത്തുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ അതിനെ കളയും. മൂന്നാമത്തത് നിർത്തുമ്പോൾ സ്ഥിരപ്പെടുത്തുന്ന മദ്ദ്, ചേർത്തി ഓതുമ്പോൾ കളയുന്നത് അത് തൻവീൻ ഫത്ഹ് ആയിക്കൊണ്ട് അലിഫ് തൻവീൻ ആയിക്കൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ മദ്ദ് നിലനിർത്തുകയും ചേർത്തി ഓതുമ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും മദ്ദുകളുടെ ഇനത്തിലെ ആദ്യത്തെ ഇനമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്, മദ് തബീഇ മദ്ദുൽ അസ്ലി, അടിസ്ഥാനപരമായ മദ്ദ്, തബീഇയായ സ്വതസിദ്ധമായ രീതിയിലുള്ള മദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു കലിമത്തിൽ മദ്ദിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരങ്ങളുണ്ടെങ്കിൽ അതിനെ രണ്ട് അലിഫിൻ്റെ കതിറിൽ നീട്ടുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതാണ് അതിൻ്റെ തബീഇയായ മദ്ദിൻ്റെ തോത്. അത് എപ്പോഴൊക്കെയാണ് നമ്മൾ മദ്ദായിട്ട് നീട്ടുന്നത്, ഏത് സന്ദർഭത്തിലാണ് നമ്മൾ നീട്ടാത്തത് തുടങ്ങിയ മൂന്നവസ്ഥകളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും മദ്ദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് നീട്ടേണ്ടടുത്ത് നീട്ടുകയും നീട്ടാൻ പാടില്ലാത്തടത്ത് അല്ലെങ്കിൽ നീട്ടേണ്ടടുത്തില്ലാത്ത നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടുകയും അങ്ങനെ നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടിക്കൊണ്ട് തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. എന്താണ് മദ്ദ്, അതിൻ്റെ നിയമങ്ങളും എന്ന വിഷയത്തിൽ ഇന്നത്തെ തജ്വീദ് പഠനം എപ്പിസോഡ് അവതരിപ്പിച്ചത് ബഹുമാനനായ അബ്ദുള്ള സമീർ മദീനി.
2: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
3: പീസ് റേഡിയോ പുലരിവെട്ടം.
2: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
3: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
2: പകച്ചു നിൽക്കാനാകാതെ
3: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം.
2: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
3: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
2: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
3: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
2: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
3: പീസ് റേഡിയോ പുലരിവെട്ടം
2: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ റേഡിയോ പ്രോഗ്രാമിൻ്റെ ഈയൊരു മുന്നോട്ടുപോക്കിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആനിനെ ഒരു അധ്യാപകനിൽ നിന്ന് കേൾക്കുകയും അത് അധ്യാപകൻ്റെ കൂടെ പാരായണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് അൽ മുഅല്ലിം പ്രോഗ്രാം നാം കേൾക്കാറുള്ളത്. പാരായണം നിർവഹിക്കുന്നത് എന്നത്തെയും പോലെ ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നാം ഹൃദയവസന്തം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൃത്യമായ ആധികാരികമായ തഫ്സീറുകളെ ആധാരമാക്കി പഠിക്കാനുള്ള അവസരമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സൂറത്തു സോഫാത്തിലെ 102 മുതൽ 105 വരെയുള്ള ആയത്തുകളെ അടിസ്ഥാനമാക്കിയുള്ള സംസാരം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
7: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. فَلَمَّا أَسْلَمَا وَتَلَّهُ لِلْجَبِينِ وَنَادَيْنَاهُ أَيَّا إِبْرَاهِيمِ قَدْ صَدَّقْتَ الرُّؤْيَا إِنَّا كَذَلِكَ نَجْزِي الْمُحْسِنِينَ. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 103, 104, 105 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 102-ാമത്തെ ദീർഘമായ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ആ വചനത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോട് പറഞ്ഞ മറുപടി, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ, പിതാവേ അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാലുക്കളിൽ താങ്കൾക്ക് എന്നെ കണ്ടെത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മറിയമിലെ 54-55 വചനങ്ങളിൽ പറഞ്ഞത് അല്ലാഹുവിനോട് ചെയ്ത വാഗ്ദാനം സത്യമായി പാലിച്ച ഒരു പ്രവാചകനാകുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം എന്നാണ്. വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ, വേദഗ്രന്ഥത്തിൽ ഇസ്മായിലിനെ നീ സ്മരിക്കുക. ഇന്നഹു കാന സ്വാദിഖൽ വഅദി, തീർച്ചയായും അദ്ദേഹം വാഗ്ദാനം സത്യമായി പാലിച്ച ആളാകുന്നു. വകാന റസൂലൻ നബിയ, അദ്ദേഹം അല്ലാഹുവിൻ്റെ ദൂതനും അതേപോലെ തന്നെ റസൂലുമാകുന്നു. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി, തൻ്റെ കുടുംബത്തോട് അദ്ദേഹം നമസ്കാരത്തെക്കൊണ്ടും സകാത്തിനെ കൊണ്ടും കൽപ്പിക്കുമായിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർദിയ, അദ്ദേഹം തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ തൃപ്തി ലഭിച്ച ആളാകുന്നു. അത്ര മഹത്തരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ പിതാവ് കണ്ട സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ പൂർണ്ണ മനസ്സോടുകൂടി സന്നദ്ധനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയെ കുറിച്ച് പറഞ്ഞത്. തുടർന്ന് ഇസ്മായിൽ നബിയുമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അറുക്കാൻ പോയ കാര്യമാണ് 103-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. ഫലമ്മാ അസ്ലമ, അങ്ങനെ രണ്ടുപേരും കീഴടങ്ങിയപ്പോൾ അനുസരിച്ചപ്പോൾ, വതല്ലഹു, അവനെ അഥവാ ഇസ്മായിലിനെ അദ്ദേഹം കിടത്തി. തെല്ല എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മൃഗത്തെ അറുക്കാൻ വേണ്ടി തള്ളിയിടുന്നതിനാണ് ആ പദം പ്രയോഗിക്കാറുള്ളത്. ലിൽ ജബീൻ, നെറ്റിത്തടത്തിൽ അഥവാ ചെന്നിക്ക്. തഫ്സീറുകളിൽ കാണാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ കമിഴ്ത്തിയാണ് ഇബ്രാഹിം നബി കിടത്തിയത്. കാരണം പുത്രവാത്സല്യം കാരണം ആ പുത്രൻ്റെ മുഖത്ത് നോക്കി, പിഞ്ചോമന മകൻ്റെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ആ അറവ് നടത്തുക. അതേപോലെ തന്നെ അറുക്കുന്നത് കാണുമ്പോൾ ആ കുഞ്ഞെങ്ങാനും അക്ഷമ കാണിച്ചാലോ എന്നെല്ലാം കരുതിയിരിക്കാം. തഫ്സീറുകളിൽ കാണാം വഅഖദ ഇബ്രാഹീമു ഇസ്മായില, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ പിടിച്ചു. വസഇദ ബിഹിൽ ജബൽ, എന്നിട്ട് കുന്നിൻ്റെ മുകളിലേക്ക്, മലയുടെ മുകളിലേക്ക് കയറി. ബഈദൻ അൻ ഉമ്മിഹി, ഉമ്മയിൽ നിന്ന് ഒരൽപ്പം വിദൂരയാകാൻ വേണ്ടി. ഫലമ്മ അസ്ലമ ലില്ലാഹി അസ്സവജൽ, രണ്ടുപേരും അള്ളാഹുവിന് കീഴ്പ്പെട്ടപ്പോൾ അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പന പൂർണ്ണമായി പാലിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ. വഖദ വങ്കാദ, രണ്ടാളും കീഴൊതുങ്ങിയപ്പോൾ, രണ്ടുപേരും വിനയം കാണിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെട്ടപ്പോൾ. വതല്ലഹു ലിൽ ജബീൻ, അദ്ദേഹം ഇസ്മായിലിനെ ചെരിച്ചു കിടത്തിയപ്പോൾ അഥവാ അറുക്കാൻ വേണ്ടി എല്ലാ രംഗവും ഒരുങ്ങി, ഇനി അറുക്കേണ്ട ആ പ്രവർത്തനം മാത്രമേ നിർവഹിക്കാൻ ബാക്കിയുള്ളൂ. അല്ലാമ ഉസൈമീൻ റഹ്മത്തുള്ള പറയുന്നു, ഫലമ്മ അസ്ലമ യഅനി ഇസ്തസ്ലമ ലി അംരില്ലാഹി വൻഖാദ ലി അംരിഹി അൻ റിള വറഗ്ബതിൻ മിനൽ അബി അല്ലദി അസമ അലാ അൻ യൻഫദ അംറല്ലാഹ്, അല്ലാഹു പറഞ്ഞ കാര്യം അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയും പിതാവ് കൽപ്പിച്ച കൽപ്പന, പിതാവ് പറഞ്ഞ കാര്യം അനുസരണയോടുകൂടി സ്വീകരിക്കാൻ സന്നദ്ധനായ മകൻ ഇസ്മായിലും, അവർ രണ്ടുപേരെക്കുറിച്ചുമാണ് അസ്ലമ, രണ്ടുപേരും കീഴൊതുങ്ങി എന്ന് പറഞ്ഞത്. വൽ ഇബ്നുല്ലദി തഖബ്ബല ഹാദൽ അംറ ബിൻ ശിറാഹി സദ്രിൻ വഹസ്സ ലി അബീഹി അലാ അൻ യഫ്അല മാ അമറഹുല്ലാഹു ബിഹി തആല. ആ പുത്രൻ തൻ്റെ പിതാവിൻ്റെ കൽപ്പന, പിതാവ് പറഞ്ഞ കാര്യം അത് സ്വീകരിക്കാൻ പൂർണ്ണ മനസ്സോടുകൂടി തയ്യാറായി. മാത്രമല്ല, അള്ളാഹു കൽപ്പിച്ച കാര്യം പ്രവർത്തിക്കാൻ വേണ്ടി ഉപ്പയോട് ആവശ്യപ്പെട്ടു. വഹാദാ ഗായതു മാ യകൂനു മിനൽ ഇസ്തിസ്ലാം. കീഴ്പ്പെടുക എന്നത് ആലങ്കാരികമായി പറഞ്ഞതല്ല, ഇതാണ് യഥാർത്ഥത്തിൽ കീഴ്പ്പെടലിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥ. വഹാദാ ഇസ്തിസ്ലാമുൽ ഖൽബ്, ഹൃദയം കൊണ്ട് പൂർണ്ണമായി കീഴ്പ്പെടലാകുന്നു ഇത്. വതല്ലഹു ലിൽ ജബീൻ, ഹാദാ ഇസ്തിസ്ലാമുൽ ജവാരിഹ്, ശരീരം കൊണ്ടുള്ള കീഴ്പ്പെടലിനെക്കുറിച്ചാണ് അദ്ദേഹത്തെ ചെരിച്ചു കടത്തി, കമിഴ്ത്തിക്കിടത്തി എന്ന് പറഞ്ഞത്. യഅനി അന്ന ഇബ്രാഹിം അലൈഹിസ്സലാം തല്ല ഇബ്നഹു ലിൽ ജബീൻ, ഇബ്രാഹിം നബി സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി കമിഴ്ത്തിക്കിടത്തി. ആ സംഭവത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ പരാമർശിച്ചത്. ചില തഫ്സീറുകളിൽ അറുക്കാൻ വേണ്ടി കത്തി കഴുത്തിൽ വച്ച് അറുക്കാൻ ശ്രമിച്ചെങ്കിലും കത്തി കഴുത്തിലേക്ക് ആണ്ടുപോയില്ല എന്ന് കാണാൻ സാധിക്കും. പക്ഷേ പ്രമാണയോഗ്യമായ രേഖകളൊന്നും ആ പറയുന്ന കാര്യത്തിന് ഇല്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതേപോലെ തന്നെ ഈ സംഭവം നടന്നത് മിനായിലാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും സ്ഥിരപ്പെട്ട സ്വഹീഹായ ഹദീസിലോ മറ്റോ അത് മക്കയിലാണ് എന്നതല്ലാതെ മിനയിൽ വച്ചാണെന്നതിന് പ്രാമാണികമായ വിശ്വാസയോഗ്യമായ രേഖകളില്ല എന്ന് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു തആല ആ സംഭവത്തെ പൂർണ്ണമായി പറയാതെ ഫലമ്മാ അസ്ലമ, രണ്ടുപേരും കീഴ്പ്പെട്ടപ്പോൾ, വതല്ലഹു ലിൽ ജബീൻ, അദ്ദേഹം ഇസ്മായിലിനെ ചെരിച്ചു കടത്തി, കമിഴ്ത്തിക്കടത്തി എന്ന് പറഞ്ഞു. പിന്നീട് ഉണ്ടായ കാര്യത്തെക്കുറിച്ച് വിശദമായി അള്ളാഹു പറഞ്ഞിട്ടില്ല. ഏതൊരാൾക്കും ചിന്തിക്കാവുന്നതേയുള്ളൂ, വല്ലാത്തൊരു രംഗം, ആർക്കും അങ്ങേയറ്റം മനസ്സുമുട്ടിപ്പോകുന്ന ആ രംഗം. പക്ഷേ അറുക്കാൻ പൂർണ്ണ മനസ്സോടുകൂടി തയ്യാറായ ആ അറവ് ഏറ്റുവാങ്ങാൻ, അതിന് വിധേയനാകാൻ സ്വയം സന്നദ്ധനായ ആ ഉപ്പയുടെയും മകൻ്റെയും മുമ്പിൽ അള്ളാഹുവിൻ്റെ വിളി, വനാദൈനാഹു അയ്യാ ഇബ്രാഹീം, ഖദ് സദ്ദഖ്ത റുഇയ, ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ. 104-105 വചനങ്ങളിൽ അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത്, വനാദൈനാഹു, നാം അദ്ദേഹത്തെ വിളിച്ചു, അയ്യാ ഇബ്രാഹീം, ഇബ്രാഹീമേ എന്ന്. ഖദ് സദ്ദഖ്ത, തീർച്ചയായും നീ സത്യമാക്കി, സാക്ഷാത്കരിച്ചു, അർറുഇയ, സ്വപ്നം, ഇന്ന, നിശ്ചയമായും നാം, കദാലിക, അപ്രകാരം, നജ്സി, നാം പ്രതിഫലം നൽകുന്നു, അൽ മുഹ്സിനീൻ, സുഹൃദവാന്മാർക്ക്, നന്മ ചെയ്യുന്നവർക്ക്. ഐ ഖദ് ഹസലൽ മഖ്സൂദ മിർ റുഇയാക ബി ഇർജാഇക വലദിക ലിസ്ബഹ്, തൻ്റെ പുത്രനെ അറുക്കാൻ വേണ്ടി കിടത്തിയതിലൂടെ താങ്കൾ ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതാണ് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനത്തെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞത്. അല്ലാമ തബരി റഹ്മഹുള്ള പറയുന്നു, അല്ലത്തി അറൈനാകഹ ഫീ മനാമിക ബി അംരിനാക ബി ദബ്ഹി ഇബ്നിക, സ്വപ്നത്തിലൂടെ എൻ്റെ കൽപ്പന ഉണ്ടായപ്പോൾ, നിന്റെ മകനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന നീ പ്രാവർത്തികമാക്കാൻ സന്നദ്ധനായിരിക്കുന്നു. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാകുന്നു നാം സുഹൃദം ചെയ്യുന്നവർക്ക്, നന്മ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം നൽകുക. യഖൂലു ഇന്ന കമാ ജസൈനാക ബി ത്വാഅതിന യാ ഇബ്രാഹീം, അള്ളാഹു പറയുന്നു, തീർച്ചയായും നാം താങ്കളെപ്പോലുള്ള ആളുകൾക്ക്, താങ്കൾ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിന് സന്നദ്ധമായപ്പോൾ പ്രതിഫലത്തിന് അർഹനായതുപോലെ നജ്സി അല്ലദീന അഹ്സനു വഅതാഉ അംറന, നമ്മുടെ കൽപ്പന അത് അനുസരിക്കുന്ന നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നജ്സി, നാം പ്രതിഫലം നൽകും. വഅമിലു ഫീ റിദാന, നമ്മുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കും. ഈ വചനത്തിൽ എല്ലാ നന്മ പ്രവർത്തിക്കുന്നവർക്കും വലിയ ആശ്വാസമാണ്, പ്രതീക്ഷയാണ് അള്ളാഹു നൽകുന്നത്. ഇഹ്സാൻ ചെയ്യുന്ന ഏതൊരാൾക്കും ഇതുപോലെയുള്ള പ്രതിഫലത്തിന് അവർ അർഹരാകും, അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുമെന്നാണ്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം നാം സുഹൃതവാന്മാർക്ക് പ്രതിഫലം നൽകുന്നു എന്നു പറഞ്ഞതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. വൻ നിദാ യകൂനു ബിസ്സൗത്തിൽ ആലി, അറബി ഭാഷയിൽ നിദാ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലുള്ള വിളിക്കാണ്. ലിൽ മുനാദിയ, വിളിക്കുന്ന ആളെ ഉറക്കെ വിളിക്കുന്നതിനാണ് നിദാ എന്ന് പറയുക. ബിഖിലാഫിൽ മുനാജാത്ത്, രഹസ്യമായ സംസാരത്തിന് വ്യത്യസ്തമായി. ഫതകൂനു ബിസ്സൗത്തിൽ മുൻഖഫിൽ ولا شك ان الصوت العالي يقال كمن كان بعيدا, അറബി ഭാഷയിൽ ദൂരെയുള്ള വിദൂരതയിലുള്ള ഒരാളെ വിളിക്കുന്നതിനാണ് നാദ യുനാദി എന്ന് പ്രയോഗിക്കാറുള്ളത്. എന്നാൽ അടുത്തുള്ള ആളെ വിളിക്കുന്നതിന് വസ്സൗത്തുൽ മുൻഖഫിൽ യുഖാലു ലഹു യുഖാലു ലിമൻ കാന ഖരീബ, പതിഞ്ഞ സ്വരത്തിൽ പതുക്കെ വിളിക്കുന്നത് അടുത്ത ആളെയായിരിക്കും. അള്ളാഹുവിൻ്റെ പ്രയോഗം വനാദൈനാഹു, നാം അദ്ദേഹത്തെ വിളിച്ചു എന്നാണ്. വഖദ് റആ യദ്ബഹു ഇബ്നഹു വഅസമ അലാ ദാലിക് വഖാമ ബിബഅദിൽ അമലി ലദി യകൂനു ബൈന യദൈ അദ്ദബഹ്, അറുക്കാൻ എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം പൂർത്തിയാക്കി, അദ്ദേഹം ഉറച്ചു. വഅസമ അലാ ദാലിക്, അറുക്കാൻ അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചു. ഒരിക്കലും താൻ അറുക്കാൻ സന്നദ്ധനായാൽ അള്ളാഹു തന്നെ പിന്തിരിപ്പിക്കും, തന്നെ തിരിച്ചു വിളിക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല. ഫജഅലല്ലാഹു സുബ്ഹാനഹു തസ്ദീഖൻ, അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് പൂർണ്ണമായി ഒരുങ്ങിയ ആ പ്രവർത്തനം ചെയ്യാൻ പൂർണ്ണ സന്നദ്ധത പ്രകടിപ്പിച്ച ഇബ്രാഹിം നബിയോട് അള്ളാഹു പറയുന്നു, ഖദ് സദ്ദഖ്ത റുഇയാ, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. ഈ വചനത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. മുഫസ്സിരീങ്ങൾ പറയുന്നു, പ്രവാചകൻ തിരുമേനിയുടെ ഹദീസിൽ കാണാം, വഅലം അന്നൻ നസ്റ മഅ സബ്ർ വഅന്നൽ ഫറജ മഅൽ കർബ്, മനസ്സിലാക്കുക, തീർച്ചയായും സഹായം ക്ഷമയുടെ കൂടെയാകുന്നു. അതേപോലെ തന്നെ ഒരു തുറവി, അത് മഅൽ കർബ്, ബുദ്ധിമുട്ടിൻ്റെ കൂടെയാകുന്നു. ഒരു പ്രയാസം സഹിക്കുന്ന ആൾക്ക് അയാൾക്കൊരു എളുപ്പം പ്രതീക്ഷിക്കാം, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്ക് ഒരു സഹായം പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഒരാൾ ഒരു നന്മ ചെയ്യാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയാൽ, ഏതെങ്കിലും കാരണം കൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു നന്മയായി അത് രേഖപ്പെടുത്തപ്പെടുമെന്നും, ഒരു തിന്മ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയ മനുഷ്യൻ ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ പ്രതികൂലമായ അവസ്ഥ കൊണ്ട് ആ തിന്മ ചെയ്യാതിരുന്നാൽ ചെയ്തതായി തന്നെ, ഒരു തിന്മ പ്രവർത്തിച്ചതായി തന്നെ രേഖപ്പെടുത്തുമെന്നും ഹദീസിൽ കാണാൻ സാധിക്കും. ഹദീസിൽ കാണാം, ലൈതലി മിസ്ലമാ ലി ഫുലാനിൻ ഫഅഅമല ഫീഹി മിസ്ലമാ അമില ഫുലാൻ വകാൻ യുൻഫിഖു മാലഹു ഫിൽ ഖൈർ, ഒരാൾ ആഗ്രഹിക്കുന്നു സമ്പത്തുള്ള ഒരു മനുഷ്യൻ്റേതുപോലെ, ആ മനുഷ്യൻ ധർമ്മം ചെയ്യുന്നു, സദഖ നൽകുന്നു, ആ മനുഷ്യൻ്റേതുപോലെ തനിക്കും സമ്പത്തുണ്ടായിരുന്നെങ്കിൽ അതേപോലെ ധർമ്മം ചെയ്യാമായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന മനുഷ്യന് ആ ധർമ്മം ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നാണ്. ലിഅന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, പ്രവാചകൻ തിരുമേനി ഒരിക്കൽ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ ഏതെങ്കിലും ഒരാൾ മറ്റൊരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ, രണ്ടുപേർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്താൽ, ആ കൊല്ലപ്പെട്ട മനുഷ്യനും അതേപോലെ തന്നെ കൊന്നവനും നരകാവകാശികളാകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്. സ്വഹാബത്ത് ചോദിച്ചു, ഫമാ ബാലുൽ മഖ്തൂൽ, അള്ളാഹുവിൻ്റെ റസൂലെ, കൊന്നവൻ നരകത്തിൽ പോകുന്നത് ശരിയാണ്, പക്ഷേ കൊല്ലപ്പെട്ടവൻ എങ്ങനെയാണ് നരകത്തിൽ പോവുക? അവിടെ പ്രവാചകൻ പറഞ്ഞു, ലി അന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സ്വാഹിബിഹി, കൊല്ലപ്പെട്ടവൻ്റെ ആഗ്രഹം തൻ്റെ സഹോദരനെ കൊല്ലണം എന്നായിരുന്നു. അപ്പോൾ മനസ്സിൻ്റെ ഉദ്ദേശ്യം എന്നത് അത് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടാനും ശിക്ഷ രേഖപ്പെടുത്തപ്പെടാനും കാരണമായി തീരും. ഇത് ഇവിടെ തഫ്സീരിൽ പറയാൻ കാരണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ഖദ് സ്വദ്ദഖ്ത റുഇയ, തീർച്ചയായും താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഇബ്രാഹിം നബി അറുത്തിട്ടില്ല. അറുക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി, കത്തിയുമായി ഇസ്മായിൽ നബി അറുക്കാൻ സന്നദ്ധനായി. പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ മടക്കി വിളിച്ചു. ആ സംഭവത്തെക്കുറിച്ചാണ് അള്ളാഹു, താങ്കൾ ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതെത്ര പ്രയാസകരമായി തോന്നിയാലും എത്ര എളുപ്പമുള്ളതായാലും പൂർണ്ണ മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് അതിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അവൻ്റെ പ്രതിഫലത്തിനും നാളെ പാരത്രികമായ വിജയത്തിനും സ്വർഗം ലഭിക്കുന്നതിനും നമ്മൾ അർഹരായിട്ട് മാറുക. തീർച്ചയായും പൂർണ്ണ മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സ്വീകരിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്കും ഉയരാൻ സാധിക്കണം. ഈ ക്ഷണികമായ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കാറ്റിൽ പറത്താൻ, അതിനെ മാറ്റിവെക്കാൻ നാം തയ്യാറായാൽ ശാശ്വതമായ പാരത്രികമായ വിജയമാണ് അതുവഴി നമുക്ക് നഷ്ടപ്പെടുക എന്ന കാര്യം നാം വിസ്മരിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി കീഴൊതുങ്ങുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, യഥാർത്ഥ ഭക്തന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആൻ സൂറത്തു സോഫാത്തിലെ 102 മുതൽ 105 വരെയുള്ള ആയത്തുകളുടെ പഠനം. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
8: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമേ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.

0: കാഴ്ചപരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നു ഖുർആൻ ടെലികിസ്. അവതരണം അമീൻ പാദാരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഖുർആൻ ടെലികിസിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചോദിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നുള്ള ചോദ്യങ്ങളാണ്, അഥവാ തബാറക് ജുസ്ഉം അതേപോലെ തന്നെ അമ്മ ജുസ്ഉം. ഈ രണ്ട് ജുസ്ഇൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ ചോദിക്കുന്നത്.

0: ഒന്നാമത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂജിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: അലൂഫ.
0: അലൂഫ, മാഷാല്ലാ. അലൂഫ മോൾ എവിടുന്ന വിളിക്കുന്നത്?
1: മഞ്ചേരി.
0: മഞ്ചേരി, മാഷാല്ലാ മാഷാല്ലാ. അലൂഫ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ഏഴാം ക്ലാസ്.
0: ഏഴാം ക്ലാസ്സിൽ, മാഷാല്ലാ. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അലൂഫയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, ആദ്യത്തെ കോളർ ആയിക്കൊണ്ടുള്ളത്. അലൂഫ എത്ര ജൂസ് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്? രണ്ട് ജൂസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എവിടെ നിന്നാണെന്ന് അറിയോ? ആ, അവസാനത്തെ രണ്ട് ജൂസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അപ്പൊ ഇതിന്റെ ബാക്കി എന്ത് ചെയ്യണം? അലൂഫമ്മോട് ഓതണം. റെഡിയാണോ? ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. أعوذ بالله من الشيطان

0: الخروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود. أوكي.
1: عن نار ذات الوقود إذهم عليها قعود فهم ما يفعلون بالمؤمنين شهود.
0: أنغريم آية النورودية وهم
1: وهم على ما يفعلون بالمؤمنين شهود.
0: ഓക്കേ ഓക്കേ, മാഷാല്ലാ മാഷാല്ലാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വളരെ ഭംഗിയായി ഓതി, മാഷാല്ലാ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. രണ്ട് ചോദ്യം നമുക്ക് ബാക്കിയുണ്ട്, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാലോ അല്ലേ. ഓക്കെ, അപ്പൊ ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും. അത് ഏത് സൂറത്തിൽ നിന്നാണ് എന്ത് ചെയ്യണം? അലൂഫമ്മോട് പറഞ്ഞു തരണം. റെഡിയാണോ? ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ. ഉസ്താദ് ഓതാണ്. ഫമൻ അസ്ലമ ഫഉലൈക തഹറ

0: ومن يعرض عن ذكر ربه يسلكه عذابا صعدا. ഓക്കെ, ഇത് ഏത് സൂറത്തിൽ നിന്നുള്ള ആയത്തുകളാണ്? ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. നമ്മൾ അവസാനത്തെ രണ്ട് ജുസ്ഇ എന്നുള്ള ചോദ്യമാണ്, അതിലെ ഒരു ഭാഗത്തെ കുറച്ച് ആയത്തുകളാണ് ഓതിയത്. കിട്ടുന്നുണ്ടോ? അല്ലാലോ, സൂറത്ത് മുജാദിൽ ഇതിൽ വരുമോ? ഇല്ല. ഇല്ലല്ലേ. ഓക്കെ, അപ്പോ അവസാനത്തെ രണ്ട് ജുസ്ഇനുള്ള ചോദ്യമാണെന്ന് പറഞ്ഞിരുന്നു. സൂറത്തുൽ ജിന്നിലെ ആയത്തുകളായിരുന്നു ഉസ്താദ് ഓതിയിരുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ ഈ അവസാനത്തെ രണ്ട് ജുസ് ഒന്നും കൂടി ഇരുന്ന് പഠിച്ച് സൂറത്തുകളുടെ പേരൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ഇൻഷാല്ലാ അടുത്ത ടെലിക്വിസിൽ പങ്കെടുക്കണം. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത ടെലിക്വിസിൽ പങ്കെടുക്കുമ്പോ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം പെട്ടെന്ന് പറഞ്ഞ് സമ്മാനം വാങ്ങണം
1: കേട്ടോ.
0: ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സലാം.
0: മാഷാല്ലാ, ഇന്ന് നമ്മുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്നത് അലൂഫയായിരുന്നു. മഞ്ചേരിയിൽ നിന്ന് അലൂഫയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ കോളറായി വന്നത്. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആയിഷ അമ്ന. മാഷാല്ലാ, ആയിഷ അമ്ന എവിടെ നിന്നാ വിളിക്കുന്നത്?
1: കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ നിന്ന്.
0: കൊല്ലം ജില്ലയിൽ നിന്ന് ആയിഷ അമ്നയാണ് നമ്മുടെ കൂടെ ഉള്ളത്. മാഷാല്ലാ, ആയിഷ അമ്ന എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ആറാം ക്ലാസ്സിൽ.
0: മാഷാല്ലാ, ആറാം ക്ലാസ്സിലാണല്ലേ? ഓ ഓക്കെ ഓക്കെ. അപ്പോ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആയിഷ എത്ര ജുസു മനപ്പാടമാക്കിയിട്ടുണ്ട്? ഏഴ് ജുസ്. മാഷാല്ലാ, അപ്പൊ ഇവിടെ നിന്നാ, വീട്ടിൽ നിന്നാണോ പഠിച്ചത് അതോ എവിടെയെങ്കിലും
1: ഹിഫ്ദ് പഠിക്കണം? സ്കൂളല്ല.
0: എങ്ങനെ?
1: ഹിഫ്ദാണ് പഠിക്കണം, സ്കൂളല്ല പഠിക്കണത്.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഈ ഏഴ് ജുസ് എത്ര ജുസ് ആണ് പറഞ്ഞ? ഏഴ് ജുസ്. ഓക്കെ. ആ ഓക്കെ. അപ്പോ ഹിഫ്ദ് എവിടെയാണ് പഠിക്കുന്നത്? ഏത് സെന്ററിലാ?
1: കേസ് റെസിഡൻഷ്യൽ സ്കൂൾ, മഞ്ചേരി.
0: ആ ഓക്കെ ഓക്കെ, ഇപ്പൊ മനസ്സിലായി. അപ്പോ ഇന്നത്തെ നമ്മുടെ ചോദ്യം അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. പഠിച്ചിട്ടുണ്ടാകുന്നു കരുതുന്നു അല്ലേ? ഓതി നോക്കിട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? എന്തോ ടെൻഷൻ ഉണ്ടോ? അല്ലല്ലോ. ആ ഓക്കെ ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. കുറച്ച് ആയത്തുകൾ ഓതും, അതിന്റെ ബാക്കി എന്ത് ചെയ്യണം? ആയിഷമ്മ ഓതണം. ഓക്കെ, ഇൻഷാ അല്ലാ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ് കേട്ടോ.

0: ഓക്കെ, ഇതിന്റെ ബാക്കി ഭാഗം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലിയൗമിന്നാസ് യൗമ യഖൂമു ന്നാസു ലിറബ്ബിൽ ആലമീൻ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ.
0: ഓക്കെ ഓക്കെ, മാഷാ
1: അല്ലാഹ്.
0: മതി മതി, ഓക്കെ മാഷാ അല്ലാഹ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വളരെ പെട്ടെന്ന് പറഞ്ഞു, നല്ല മാധുര്യം മറന്നു പോകത്തെ മാഷാ അല്ലാ. അള്ളാഹു സുബ്ഹാന തആല എത്രയും പെട്ടെന്ന് എല്ലാം ഹിഫ്ളാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായി, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. ആ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അത് ഏത് സൂറത്തിൽ നിന്നാണ് എന്ത് ചെയ്യണം? ആയിഷ പറഞ്ഞു തരണം. ആ ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോട്ടോ.

وقد خلقكم أطوارا. اوكي ഇത് ഏത് സൂറത്തിലെ വചനങ്ങളാ? സൂറത്തു നൂഹ്. ഉറപ്പാണോ? ഉറപ്പായിട്ടാണോ സൂറത്തു നൂഹ് ആണോ? ൂഹാണെന്ന് പറഞ്ഞത് ഉത്തരം വളരെ ശരിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം വളരെ ശരിയായിക്കൊണ്ട് ആയിഷാമിനെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുള്ളൂ. അപ്പൊ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടി പറഞ്ഞാൽ എന്താവും? എന്താകും? ആ ഇൻഷാല്ല. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ് കേട്ടോ. അവസാനത്തെ ചോദ്യം ഇതേപോലെ തന്നെ കുറച്ച് ആയത്തുകൾ ഓതും, അതിന്റെ ബാക്കി എന്ത് ചെയ്യണം? ആയിഷാമിന് ഓതണം കേട്ടോ. ശ്രദ്ധിച്ചോട്ടോ. വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ.

0: ഓക്കെ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
0: വളരെ ശരിയായിട്ട് മൂന്ന് ചോദ്യങ്ങൾ ഉത്തരം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. മാഷാല്ല, ഇന്നത്തെ ഒരു വിജയമായിട്ട് മാറിയിട്ടുണ്ട് ആയിഷമ്മ. സന്തോഷമായോ? ഓക്കെ, ഇൻഷാല്ല. ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ല, വളരെ മാധുര്യമാർന്ന രീതിയിൽ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം ആയിഷ അമ്ന ക്ലിയർ ആയിക്കൊണ്ട് പറഞ്ഞു. ഇന്നത്തെ ഒരു വിജയമായിട്ട് മാറിയിട്ടുണ്ട്. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂജിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മറിയം ബിന്ത് സാദത്ത്. ഓക്കെ, മറിയം എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത്
0: നിന്ന്. മാഷാല്ല, അപ്പൊ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് നിന്ന് ആര് വിളിക്കുന്നു? മറിയം ആണ് വിളിക്കുന്നത് അല്ലേ. മറിയം എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: ആറാം ക്ലാസ്സില്.
0: ആറാം ക്ലാസ്സിലാണല്ലേ. മറിയം ആരൊക്കെയുണ്ട് വീട്ടിൽ?
2: വീട്ടില് ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്,
0: മാഷാല്ല. അപ്പൊ അനിയന്മാരും അനിയത്തി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പൊ പീസിലോട് എപ്പോഴും കേൾക്കാറൊക്കെ ഉണ്ടല്ലേ. ആ ഓക്കെ. അപ്പൊ മറിയമ്മിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പരിപാടികളുണ്ടോ?
2: പിന്നെ പൂമ്പലത്തണല്.
0: ആ ഓക്കെ. അപ്പൊ പീസിലോട് എപ്പോഴും കേൾക്കാറൊക്കെ ഉണ്ടല്ലേ. ആ ഓക്കെ. പാട്ട് പാടാറുണ്ടോ? ക്ക് വേണ്ടി രണ്ടുപേര് പാടാമോ?
2: പാടാം.
0: ഓക്കെ, ഇൻഷാല്ലാ.

0: ആ ഓക്കേ ഓക്കേ, മാഷാല്ലാ മാഷാല്ലാ. അപ്പൊ സ്വരം എപ്പോഴും കേൾക്കാറുണ്ടെന്ന് മനസ്സിലായി. ഓക്കേ മാഷാല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതാല എത്രയും പെട്ടെന്ന് അങ്ങനെ കുറേ പാട്ടുകൾ പഠിക്കാൻ ഒരു അവസരം തരട്ടെ. ഓക്കെ, അപ്പോ ഇതേപോലെ ഖുർആൻ മനഃപ്പാഠമാക്കാറുണ്ടോ? മാഷാല്ലാ, അപ്പൊ എത്ര ജ്യൂസ് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്?
1: ഞാനിപ്പം 2 ജ്യൂസ് കഴിഞ്ഞ് 3-ാമത്തെ ജ്യൂസ് ആയിക്കൊണ്ടിരിക്കും.
0: മാഷാല്ലാ. അപ്പൊ ഇവിടെ വീട്ടിൽ നിന്നാണോ പഠിക്കുന്നത് അതോ സ്കൂളിൽ നിന്നോ?
1: വീട്ടില
0: ആ ഓക്കെ ഓക്കെ. അപ്പൊ മാഷാല്ലാ, 2 ജ്യൂസ് കഴിഞ്ഞ് 3-ാമത്തെ ജ്യൂസിലേക്ക് കടന്നുല്ലോ അല്ലേ. ആ ഓക്കെ. അപ്പോ ഇന്നത്തെ നമ്മുടെ ടെലിക്വിസ് നമ്മൾ ചോദിക്കുന്നത് അവസാനത്തെ 2 ജ്യൂസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ആ ജ്യൂസ് പഠിച്ചിട്ടുണ്ടോ? ആ ഓക്കെ. അപ്പോ ഫുള്ള് റെഡി ആയിട്ട് വന്നിരിക്കുകയാണല്ലോ അല്ലേ. അപ്പൊ നമുക്ക് 1-ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ, നമ്മളെ സമയം കുറെ പോയിട്ടുണ്ട്. നമുക്ക് 1-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അതിന്റെ ബാക്കി എന്ത് ചെയ്യണം? ബാക്കി എന്ത് ചെയ്യണം? ആ മോൾ ഓതണം. ഓക്കെ, 1-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്.

0: ഓക്കെ, മാഷാല്ലാ മാഷാല്ലാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വളരെ ശരിയായിക്കൊണ്ട് ഉത്തരം പറഞ്ഞു. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഓത്തൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, മാഷാല്ലാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ശരിയായി, ഇനി രണ്ട് ചോദ്യം ബാക്കിയുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അതേത് സൂറത്തിൽ നിന്നാണ് എന്ത് ചെയ്യണം? മറിയം പറഞ്ഞല്ലോ. ഓക്കെ, ശ്രദ്ധിക്കട്ടോ, ശ്രദ്ധിച്ചിരുന്നോ, ഏതാണ് സൂറത്ത് എന്നുള്ളത് കേട്ടോ. ഓക്കെ
1: ഓക്കെ.

0: قدر ثم نظر ثم عبس وبسر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر إن هذا إلا قول البشر سأصليه سقر وما أدراك ما سقر.
1: اوكي إذا هذا سورة الوجنة സൂറത്തുൽ മുദ്ദസ്സിർ ഉറപ്പാണോ? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി സൂറത്തുൽ മുദ്ദസ്സിർ എന്നാണ് മറിയമ്മോൾ പറഞ്ഞത്. ഉത്തരം വളരെ ശരിയാണ്. അപ്പൊ രണ്ട് ചോദ്യങ്ങൾ ഉത്തരം ക്ലിയർ ആയിക്കൊണ്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനത്തെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അതും കൂടി പറഞ്ഞാൽ എന്താകും? ആ, ഇന്നത്തെ ഒരു വിജയമായിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാട്ടോ. ഉസ്താദ് കുറച്ചായത്തോതും സൂറത്തിന്റെ ബാക്കി എന്ത് ചെയ്യണം? മറിയം. ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ.

أفنجعل المسلمين كالمجرمين ما لكم كيف تحكمون.

0: ഓക്കെ, മഷാല്ലാ മഷാല്ലാ. അപ്പൊ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം വളരെ ഭംഗിയായി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ഒരു വിജയമായിട്ട് മാറിയിട്ടുണ്ട് മറിയമ്മോൾ. സന്തോഷമായോ? ആ ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ മറിയമ്മോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, മറിയമ്മോളെ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവല്ലോ, കൂട്ടുകാരികളൊക്കെ അല്ലേ, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഇങ്ങ ഇതേപോലത്തെ ഒരു ക്വിസൊക്കെ ഉണ്ട്, ഇതേപോലെ മത്സരങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാൻ വേണ്ടി പറയണം. ഉറപ്പായും പറയൂലേ? ഇൻഷാല്ലാ അവരെ ഇതിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ. എത്രയും പെട്ടെന്ന് ഖുർആന്റെ ബാക്കി ഭാഗം കൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ മറിയമ്മോളായിരുന്നു ഇന്ന് നമ്മുടെ കൂടെ. മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം വളരെ ഭംഗിയായി പറഞ്ഞു കഴിഞ്ഞു. അൽഹംദുലില്ലാ, വളരെയധികം മനസ്സിന് കുളിർമയേകുന്ന രൂപത്തിൽ കുട്ടികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും വളരെ ഭംഗിയായിക്കൊണ്ടുള്ള മധുരമാർന്ന രീതിയിലുള്ള പാരായണവും നമുക്ക് ഇമ്പമാർന്ന രീതിയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. ഇനിയും ഇതുപോലെ നമ്മുടെ മക്കളെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുപ്പിക്കുവാൻ നമ്മളെപ്പോലുള്ള മാതാപിതാക്കൾ എല്ലാവരും ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലീക്യുസ്. ആവേശപൂർണമായ ഖുർആൻ ടെലീക്യുസ് പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കെടുത്തവർ അലൂഫ മഞ്ചേരി, ആയിഷ അംന കൊല്ലം, മറിയം ബിൻ സാദത്ത് കൊല്ലം. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പീസ് റേഡിയോയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
2: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിന്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 40 അധ്യായം സൂറത്തു ഗാഫിർ 39 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കാതോർത്തത്. പാരായണം നിർവഹിച്ചത് കാര്യ മുഹമ്മദ് അൽ മുഖീത്. نور على مر الزمان
1: تألقا وأضاء للدنيا غريبا 6 നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന്, ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ, നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ഇനി അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 111-112 വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 111-112 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ എടുക്കുന്നത്. ശ്രദ്ധിക്കുക, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളും ഇതാണ് നമ്മൾ പഠിച്ചു വരുന്നത്.

വഖാലു ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് മേലെയാണ്. വഖാലു ലൻ യദ്ഖുല ലൻ യ സാക്കിന നൂന് ശേഷം യാ നൂനിനെ യാഇലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലയ്യദ്ഖുലൽ ഇദ്ഗാം ബിഗുന്ന ലയ്യദ്ഖുലൽ യദ് ദാലിന് ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. യദ്ഖുലൽ ജന്നത യദ്ഖുലു അല്ല യദ്ഖുല എന്നാണ്. യദ്ഖുലൽ ജന്ന നൂന് ശദ് മണിക്കണം. യദ്ഖുലൽ ജന്നത ഇല്ല മൻ കാന നൂണിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫം ബിഗുന്ന മൻ കാന ഹൂദൻ ഔ നസാറ ഹൂദൻ ഔ തൻവീന് ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. ഹൂദൻ ഔ നസാറ സ്വാദാണ്, നസോറ എന്നല്ല നസാറ. تلك امانيهم تلك امانيهم قل هاتوا قل ها ها തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. ഖുല്ലാതു എന്നല്ല ഖുൽ ഹാതു ബുർഹാനകും ബുർഹാനകും ഹ എന്ന ഉച്ചാരണം ശ്രദ്ധിക്കണം. ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുന്തും ഈ രണ്ട് മണിക്കലും ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. സാക്കിന നൂന് ശേഷം കാഫ്, സാക്കിന നൂന് ശേഷം ത അവ്യക്തമാക്കി മണിക്കണം. ഇൻ കുന്തും സാദിഖീൻ സാദിഖീൻ സ്വാദിൻ്റെ ഉച്ചാരണം, സ്വാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സാദിഖീൻ. അടുത്ത ആയത്തിൽ ബലമൻ അസ്ലമ ബലമൻ അസ്ലമ മൻ അസ്ലമ സാക്കിന നൂന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ബലമൻ അസ്ലമ ബലമൻ അസ്ലമ മൻ അസ്ലമ വജ്ഹഹു ജീം ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വഹുവ മുഹ്സിനുൻ ഹ വഹുവ ഹ തൊണ്ടയുടെ താഴെ ഭാഗം. വഹുവ മുഹ്സിൻ ഹ തൊണ്ടയുടെ മധ്യഭാഗം. മുഹ്സിനുൻ ഫലഹു തൻവീന് ശേഷം ഫ വന്നാൽ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മുഹ്സിനുൻ ഫലഹു ഫലഹു അജ്റുഹു ഫലഹു ഇവിടെ ഹ ഉദ്ദമീറിന് ശേഷം ഹംസ ഹഉദ്ദമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സുൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് സുലത്തു ത്വീൽ അല്ലെങ്കിൽ സുലത്തുൽ കുബറ എന്നൊക്കെ പറയും. ഫലഹു അജ്റുഹു ഇങ്ങനെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാം. അജ്റുഹു ജീമിന് ഖൽഖല, അജ് സുക്കൂനാണ്, അതുപോലെ റാഇന് ദമ്മാണ്. അജ്റുഹു അജ്റുഹു അജ്റുഹു ജീമിന് ദമ്മാവരുത്, സുക്കൂൻ. അജ്റുഹു عند ربه عند نونين أبكتما كمانيكنا إخفام بغنة عند عند ربه ولا خوف عليهم ولا خوف عليهم خوف تنبين الشاشم عين إظهار ولواكي تشريكنا خوف عليهم ولا هم عليهم و സാക്കിന മീമിന് ശേഷം സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം, അഥവാ മീം ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഉച്ചരിക്കണമെങ്കിൽ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടണം. അലൈഹിം അലൈഹിം അതേസമയം ഇവിടെ നിർത്താതെ കൂട്ടി ഒതുകയും വേണം. അലൈഹിം വ അലൈഹിം വലദ്ദ ഇതുപോലെ അലൈഹിം വലഹും യഹ്സനൂൻ യഹ് ഹ തൊണ്ടയുടെ മധ്യഭാഗം. യഹ്സനൂൻ അല്ല യഹ്സനൂൻ യഹ്സനൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ എല്ലാം മദ് ആരദുൽ സുക്കൂൻ, രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. മദ് ആരദുൽ സുക്കൂൻ
ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 111, 112 ആയത്തുകളാണ് അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ കേട്ടു പഠിച്ചത്. വിശുദ്ധ ഖുർആൻ കൃത്യമായ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുക, അബദ്ധങ്ങളില്ലാതെ, ഹർക്കത്തുകൾക്കും അതുപോലെ തന്നെ മഖറജുകളിലൊന്നും മാറ്റങ്ങൾ വരാതെ, അർത്ഥവ്യത്യാസം വരാത്ത രൂപത്തിൽ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 111, 112 വചനങ്ങളാണ് പാരായണം ചെയ്തത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. മക്ക മദീന ഹറമുകളിൽ നിന്ന് മഗ്രിബ് ഫജർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ പാരായണമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മദീന ഹറമിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്തു ഫുസ്സിലത്തിലെ 39 മുതൽ 54 വരെയുള്ള വചനങ്ങളും, തുടർന്ന് മക്കഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് ബദർ അതുർക്കി പാരായണം നിർവഹിച്ച സൂറത്തുൽ ഹദീദിലെ 28-29 വചനങ്ങളും സൂറത്തുൽ മസദും നമുക്ക് കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം.

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر.

മക്കഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശൈഖ് ബദർ അത്തുർക്കി പാരായണം നിർവഹിച്ച സൂറത്തുൽ ഹദീദിലെ 28-29 വചനങ്ങളും സൂറത്തുൽ മസദും നമുക്ക് കേൾക്കാം.

0: അസദ്.
1: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് സമാപിക്കുന്നു. മക്ക മദീന ഹറമുകളിൽ ഫജർ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാവുമാരുടെ പാരായണമാണ് ഹറമൈൻ ലൈവിൽ നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് മദീന ഹറമിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്തു ഫുസ്ലത്തിലെ 39 മുതൽ 54 വരെ വചനങ്ങളും, മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് ബദർ തുർക്കി പാരായണം നിർവഹിച്ച സൂറത്തുൽ ഹദീദിലെ 28-29 വചനങ്ങളും സൂറത്തുൽ മസദിന്റെ പാരായണവുമാണ് നാം കേട്ടത്.
2: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
3: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ ഖാരിഈകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റ് ഇല്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ് പരലോകം, അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യന്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പൊ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്. അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പരിശുദ്ധ ഖുർആനിന്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ഏഴാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

0: بِغَيْرِ عِلْمٍ إِنَّ اللَّهَ لَا يَهْدِي الْقَوْمَ الظَّالِمِينَ.
1: അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് പ്രസിദ്ധ കാര്യ മഹ്മൂദ് അൽ ചിത്താനിയുടെ പാരായണമാണ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് പ്രസിദ്ധ കാര്യ മഹ്മൂദ് അൽ ഷിത്താനിയുടെ പാരായണമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
2: ലോകപ്രശസ്ത കാരിയുക്കളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

أزري وأشركه في أمري كي نسبحك كثيرا ونذكرك.

فأوجس في نفسه خيفة موسى قلنا لا تخف إنك أنت الأعلى

فأتبعهم فرعون بجنوده فغشيهم من اليم ما غشيهم وأضل فرعون

يسبحون الليل والنهار لا يفترون أم

لا يسأل عما يفعل وهم يسألون أم

بل هم عن ذكر ربهم معرضون.

0: أفأنتم له منكرون.
1: جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്. അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
5: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിനിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
6: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്. വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത് അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
5: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. മുഹമ്മദ് അമാനിയെ മൗലവി രചിച്ച തഫ്സീറുൽ ഖുർആനിൽ നിന്നും സൂറത്തുൽ മഅരിജ് 8 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
8: വചനം 8. വാക്കർത്ഥം: യൗമ തകൂനു, ആയിത്തീരുന്ന ദിവസം. അസ്സമാഉ, ആകാശം. കൽ മുഹ്ലി, എണ്ണക്കീടം പോലെ, ലോഹദ്രാവകം പോലെ.
9: യൗമ തകൂനു അസ്സമാഉ കൽ മുഹ്ലി,
8: ആകാശം എണ്ണക്കീടം അഥവാ ലോഹദ്രാവകം പോലെ ആയിത്തീരുന്ന ദിവസം. അന്നാണ് ആ ശിക്ഷ സംഭവിക്കുക. വചനം 9. വാക്കർത്ഥം: വതകൂനുൽ ജിബാലു, പർവ്വതങ്ങൾ ആയിത്തീരുകയും. കൽ ഇഹ്നി, രോമത്തൂൾ. കടഞ്ഞ രോമം, കടഞ്ഞ ചായമുക്കിയ രോമം പോലെ.
9: വതകൂനുൽ ജിബാലു കൽ ഇഹ്നി,
8: പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെ ആയിത്തീരുകയും ചെയ്യുന്ന ദിവസം. വചനം 10. വാക്കർത്ഥം: വലാ യസ്അലു, ചോദിക്കുകയുമില്ല. ഹമീമുൻ, ഒരു ഉറ്റ ബന്ധുവും ചങ്ങാതിയും. ഹമീമൻ, ഒരു ഉറ്റ ബന്ധുവോട്.
9: വലാ യസ്അലു ഹമീമുൻ ഹമീമ,
8: ഒരു ഉറ്റ ബന്ധുവും മറ്റ് ഒരു ഉറ്റ ബന്ധുവിനോട് ഒന്നും ചോദിക്കുന്നതുമല്ല. വചനം 11. വാക്കർത്ഥം: യുബസ്സറൂനഹും, അവർക്ക് അവരെ കാട്ടിക്കൊടുക്കപ്പെടും, കാണുമാറാക്കും. യവദ്ദു, കൊതിക്കും മോഹിക്കും. അൽ മുജിരിമു, കുറ്റവാളി, മഹാപാപി. ലൗ യഫ്തദീ, അവൻ മോചനം നേടിയിരുന്നെങ്കിൽ, തെണ്ടം നൽകാമായിരുന്നെങ്കിൽ എന്ന്. മിൻ അദാബി, ശിക്ഷയിൽ നിന്ന്. യൗമ ഇദിൻ, അന്നത്തെ. ബിബനീഹ്, തൻ്റെ മക്കളെ കൊണ്ട്.

0: അവർക്ക് അവരെ കാണിക്കപ്പെടും, എന്നാലും പരസ്പരം അവർ അന്വേഷിക്കുകയില്ല. കുറ്റവാളികളായുള്ളവൻ കൊതിക്കും, തൻ്റെ മക്കളെ പ്രായശ്ചിത്തമാക്കിക്കൊണ്ട് അന്നത്തെ ശിക്ഷയിൽ നിന്ന് താൻ മോചനം നേടിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന്. വചനം 12. വാക്കർത്ഥം: വസ്വാഹിബത്തിഹി, അവൻ്റെ കൂട്ടുകാരി, സഹധർമ്മിണി, ഭാര്യയെയും, വ അഖീഹി, തൻ്റെ സഹോദരനെയും,
1: വസാഹിബത്തിഹി വ അഖീഹി,
0: മാത്രമല്ല തൻ്റെ സഹധർമ്മിണിയെയും തൻ്റെ സഹോദരനെയും കൊണ്ടും. വചനം 13. വാക്കർത്ഥം: വഫസ്വീലത്തിഹി, അവൻ്റെ ബന്ധുകുടുംബങ്ങളെയും, അല്ലത്തീ തുവീഹ്, അവന് സങ്കേതം നൽകുന്നതായ, രക്ഷ നൽകുന്നതായ, അഭയം നൽകുന്നതായ. തനിക്ക് രക്ഷാസങ്കേതം നൽകിയിരുന്ന തൻ്റെ ബന്ധു കുടുംബങ്ങളെ കൊണ്ടും. വചനം 14. വാക്കർത്ഥം: വമൻ ഫിൽ അർദി, ഭൂമിയിലുള്ളവരെയും, ജമീഅൻ, മുഴുവനും, ഥുമ്മ, പിന്നെ, എന്നിട്ട്, യുൻജീഹി, അതവനെ രക്ഷപ്പെടുത്തിയിരുന്നുവെങ്കിൽ എന്ന്.

0: അത്രയുമല്ല, ഭൂമിയിലുള്ളവരെ മുഴുവൻ കൊണ്ടും എന്നിട്ടുപോലും അതവനെ രക്ഷപ്പെടുത്തിയിരുന്നുവെങ്കിൽ നന്നായേനെ എന്ന് കൊതിക്കും. 8 മുതൽ 14 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. കുറ്റവാളികളായ ദുർജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിലെ ഭയങ്കരതയും സംഭവ വികാസങ്ങളും എന്തുമാത്രമായിരിക്കുമെന്ന് അല്ലാഹു ചൂണ്ടിക്കാട്ടുകയാണ്. ഓരോരുത്തനും അവൻ്റെ കാര്യം മാത്രമല്ലാതെ മറ്റുള്ളവരെപ്പറ്റി വല്ല വിചാരമോ അന്വേഷണമോ ഉണ്ടായിരിക്കുകയില്ല. താനല്ലാത്തവരെ മുഴുവൻ ബലി കൊടുത്തിട്ടെങ്കിലും തനിക്ക് രക്ഷ കിട്ടിയാൽ മതിയായിരുന്നുവെന്നായിരിക്കും ഓരോരുത്തനും കൊതിക്കുക. പക്ഷേ ഫലമെന്ത്? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വചനം 15. വാക്കർത്ഥം: കല്ല, അങ്ങനെയല്ല, അതു വേണ്ട. ഇന്നഹാ, നിശ്ചയമായും അത്. ലലാ, ലലയാണ്, ആളിക്കത്തുന്ന നരകമാണ്.
1: കല്ല, ഇന്നഹാ ലലാ,
0: അതു വേണ്ട, ആ കൊതി വേണ്ട. നിശ്ചയമായും അത്, ലദാ, ആളിക്കത്തുന്ന നരകം ആകുന്നു. വചനം 16. വാക്കർത്ഥം: നസ്സാഅതൻ, നീക്കി ഉരിച്ചു കളയുന്നതായിട്ട്. ലിഷവാ, തലയുടെ തൊലിയെ, ചർമ്മങ്ങളെ, തലയോട്ടിയെ.
1: നസ്സാഅതൻ ലിഷവാ,
0: തലയുടെ തൊലി ഉരിച്ചു നീക്കുന്നത്. വചനം 17. വാക്കർത്ഥം: തദുഉ, അത് വിളിക്കും. മൻ അദുബറ, പിന്നോക്കം പോയവനെ. വതവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്തു.
1: തദുഉ മൻ അദബറ വതവല്ല,
0: പിന്നോക്കം പോവുകയും തിരിഞ്ഞു കളയുകയും ചെയ്തവരെ അത് വിളിക്കും. വചനം 18. വാക്കർത്ഥം: വജമാഅ, ശേഖരിക്കുകയും ചെയ്തു, ഒരുമിച്ചു കൂട്ടുകയും ചെയ്തു. ഫഔഅ, എന്നിട്ട് സൂക്ഷിച്ചു വച്ച, പാത്രത്തിലാക്കി വച്ച.
1: വജമാഅ ഫഔഅ,
0: ശേഖരിച്ചു കൂട്ടുകയും എന്നിട്ട് ചിലവഴിക്കാതെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തവരെ. വചനം 15 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളുടെ വിശദീകരണം. സാരം: അങ്ങനെയുള്ള വ്യാമോഹങ്ങളൊന്നും വേണ്ട, അതുകൊണ്ടൊന്നും ഫലമില്ല. കുറ്റവാളികൾക്ക് ലഭിക്കുവാൻ പോകുന്നത് കത്തിജ്വലിക്കുന്ന നരകം മാത്രമാണ്. അത് അവരുടെ തലയുടെ തൊലി അഥവാ ശരീരത്തിൻ്റെ പുറംഭാഗങ്ങളൊക്കെ ഉരിച്ചുകളയും. കുറ്റവാളികളെ രക്ഷപ്പെടുവാനോ ഒഴിഞ്ഞു മാറുവാനോ അത് വിടുകയില്ല. അവരെ അത് തന്നിലേക്ക് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. അശ്ശവാ എന്ന പദത്തിന് തലയുടെ തൊലി, തലയോട്, ചർമ്മങ്ങൾ എന്നൊക്കെ അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഏതർത്ഥമെടുത്താലും ഉദ്ദേശ്യം വ്യക്തം തന്നെ. കുറ്റവാളികളെക്കുറിച്ച് അവരുടെ പ്രത്യേകതയായി ഇവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ഇവയാണ്. 1. പിന്നോക്കം പോവുക അഥവാ സത്യവിശ്വാസം നിരാകരിക്കുക. 2. തിരിഞ്ഞുകളയുക അഥവാ കൽപ്പനകളെ അവഗണിച്ച് അനുസരണക്കേട് കാണിക്കുക. 3. ധനം ശേഖരിച്ചു വെക്കുകയും എന്നിട്ട് വേണ്ട വിധത്തിൽ ചിലവഴിക്കാതെയും കടമകൾ നിറവേറ്റാതെയും കെട്ടിപ്പൂട്ടി വെക്കുക. മറ്റു വിഷയങ്ങളിൽ ഒരുമാതിരി കൊള്ളാവുന്നവരാണെങ്കിൽ പോലും ധനം കെട്ടിപ്പൂട്ടി വെക്കുന്നതിൽ ഉത്സുഖരല്ലാത്ത ധനികന്മാർ കേവലം ദുർലഭമായിരിക്കും. അങ്ങനെയുള്ളവർ ഇതുപോലുള്ള താക്കീതുകളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മനുഷ്യസഹജമായ ഒരു കൊള്ളരുതായ്മയെ അല്ലാഹു എടുത്തുകാട്ടുന്നു. വചനം 19, വാക്കർത്ഥം. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ, ഖുലിഖ, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഹലൂഅ, അക്ഷമനായി, വേവലാതിക്കാരനായി, ദുർബലനായി.
1: ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ,
0: നിശ്ചയമായും മനുഷ്യൻ അക്ഷമനായി അഥവാ വേവലാതിക്കാരനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. വചനം 20, വാക്കർത്ഥം. ഇദാ മസ്സഹു, അവനെ ബാധിച്ചാൽ, തൊട്ടാൽ, അഷറു, ദോഷം, തിന്മ, കെടുതി, ജസൂഅ, ക്ഷമകെട്ടവനായിട്ട്, പൊറുതികെട്ടവനായി.
1: ഇദാ മസ്സഹു അഷറു ജസൂഅ,
0: അതായത് തനിക്ക് ദോഷം ബാധിച്ചാൽ ക്ഷമകെട്ടവനായിട്ട്. വചനം 21, വാക്കർത്ഥം. വഇദാ മസ്സഹു, അവനെ ബാധിച്ചാൽ, അൽ ഖൈറു, ഗുണം, നന്മ, നല്ലത്, മനൂഅ, മുടക്കക്കാരനായിട്ടും വിലക്കുന്നവനായും തടയുന്നവനായി.
1: وَإِذَا مَسَّهُ الْخَيْرُ مَنُوعًا,
0: തനിക്ക് ഗുണം ബാധിച്ചാൽ മുടക്കക്കാരനായിട്ടും. വചനം 19 മുതൽ 21 വരെയുള്ളതിൻ്റെ വിശദീകരണം. ധനത്തിലാവട്ടെ ദേഹത്തിലാവട്ടെ വല്ല ദോഷവും ബാധിക്കുമ്പോൾ വ്യസനവും പരാതിയും ഭയവും നിരാശയും വല്ല ഗുണമോ നന്മയോ ബാധിച്ചാൽ അത് വേണ്ടവിധം ഉപയോഗപ്പെടുത്തുകയോ വിനിയോഗിക്കുകയോ ചെയ്യാതെ പിശുക്ക് കാണിച്ചും മറ്റും അതിന് തടസ്സം വരുത്തുക, ഇതാണ് മനുഷ്യൻ അക്ഷമനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ അവൻ സൃഷ്ട്യാ തന്നെ ഇങ്ങനെ ഒരു പോരായ്മയുള്ളവനാണെങ്കിലും ഈ സ്വഭാവത്തെ നിയന്ത്രിക്കുവാനുള്ള പ്രതിവിധികളും അല്ലാഹു അവന് നിശ്ചയിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. അല്ലാഹുവിനെക്കുറിച്ചുള്ള ബോധം, അവൻ്റെ അനുഗ്രഹത്തിലുള്ള വിശ്വാസം, മനക്കരുത്ത്, ഔദാര്യശീലം, ഭയഭക്തി, മരണാനന്തര രക്ഷാശിക്ഷകളെക്കുറിച്ചുള്ള സ്മരണ ആദിയായവയത്രേ അവ. ഈ ഗുണങ്ങൾ ആരിലുണ്ടോ അവരിൽ ആ ചീത്ത സ്വഭാവം പ്രകടമാവുകയില്ല. അവർ സന്താപത്തിൽ ക്ഷമയുള്ളവരും സന്തോഷത്തിൽ നന്ദിയുള്ളവരുമായിരിക്കും. അങ്ങനെ രണ്ടവസ്ഥയിലും അവർ മാന്യന്മാരും പുണ്യവാന്മാരും ആയിരിക്കുന്നതുമാകുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി. സൂറത്തുൽ മആരിജ് 8 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ തഫ്സീറിൽ നിന്നുമാണ് നാം കേട്ടത്.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ തുടർച്ചയായി വളരെ ലളിതമായി മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ സൂറത്ത് അഹ്സാബാണ് തുടർച്ചയായി നാം മനഃപ്പാഠമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 64-65 വചനങ്ങളാണ് ഹാഫിള് ജാഫർ സലഫി ശ്രോതാക്കൾക്കായി ക്ലാസ് എടുക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 64-65 രണ്ട് ചെറിയ വചനങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു പാരായണം ചെയ്യാനും അത് പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടായത്തുകളും ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹുവിൻ്റെ. അള്ളാഹു നമുക്ക് നമ്മുടെ പാരായണത്തിനും പഠനത്തിനും കേൾവിക്കുമെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. സൂറത്ത് അഹ്സാബിന്റെ 64-65 വചനങ്ങളാണ് ഇന്ന് ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം മനഃപ്പാഠമായി പഠിച്ചത്. ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് ക്ലാസ് എടുത്തത് ഹാഫിള് ജഅഫർ സലഫി. ഹിഫ്ളുൽ ഖുർആൻ സമാപിക്കുന്നു.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ളുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കൂ. ജീവിതത്തിലുടനീളം പുണ്യം നേടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 529-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: أألقي الذكر عليه من بيننا بل هو كذاب أشر سيعلمون غدا من الكذاب الأشر إنا مرسل الناقة فتنة لهم فارتقبهم واصطبر.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 529-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽഗാമിദി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ ഇനി അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 111-112 വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബക്കറയിലെ 111-112 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ എടുക്കുന്നത്. ശ്രദ്ധിക്കുക, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളും ഇതാണ് നമ്മൾ പഠിച്ചു വരുന്നത്.

വഖാലു ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് മേലെയാണ്. വഖാലു ലയദുഖുല ലയ സാക്കിന നൂന് ശേഷം യാ നൂനിനെ യാഇലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലയദുഖുലൽ ഇദ്ഗാം ബിഗുന്ന ലയദുഖുലൽ യദ് ദാലിന് ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. യദുഖുലൽ ജന്നത യദുഖുലു അല്ല യദുഖുല എന്നാണ്. യദുഖുലൽ ജന്ന നൂന് ശദ് മണിക്കണം. യദുഖുലൽ ജന്നത ഇല്ല മൻ കാന നൂണിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫം ബിഗുന്ന മൻ കാന ഹൂദൻ ഔ നസാറ ഹൂദൻ ഔ തൻവീന് ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. ഹൂദൻ ഔ ഔ നസാറ സ്വാദാണ്, നസോറ എന്നല്ല നസാറ. تلك امانيهم تلك امانيهم قل هاتوا قل ها ها തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. ഖുല്ലാതു എന്നല്ല ഖുൽ ഹാതു ബുർഹാനകും ബുർഹാനകും ഹ എന്ന ഉച്ചാരണം ശ്രദ്ധിക്കണം. ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുന്തും ഈ രണ്ട് മണിക്കലും ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. സാക്കിന നൂന് ശേഷം കാഫ്, സാക്കിന നൂന് ശേഷം ത അവ്യക്തമാക്കി മണിക്കണം. ഇൻ കുന്തും സാദിഖീൻ സാദിഖീൻ സ്വാദിൻ്റെ ഉച്ചാരണം, സ്വാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സാദിഖീൻ. അടുത്ത ആയത്തിൽ ബലമൻ അസ്ലമ ബലമൻ അസ്ലമ മൻ അസ്ലമ സാക്കിന നൂന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ബലമൻ അസ്ലമ ബലമൻ അസ്ലമ മൻ അസ്ലമ വജ്ഹഹു ജീം ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വഹുവ മുഹ്സിനുൻ ഹ വഹുവ ഹ തൊണ്ടയുടെ താഴെ ഭാഗം. വഹുവ മുഹ്സിൻ ഹ തൊണ്ടയുടെ മധ്യഭാഗം. മുഹ്സിനുൻ ഫലഹു തൻവീന് ശേഷം ഫ വന്നാൽ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മുഹ്സിനുൻ ഫലഹു ഫലഹു അജ്റുഹു ഫലഹു ഇവിടെ ഹ ദമീറിന് ശേഷം ഹംസ ഹ ഉദ്ദമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സുൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് സുലത്തു തവീൽ അല്ലെങ്കിൽ സുലത്തുൽ കുബറ എന്നൊക്കെ പറയും. ഫലഹു അജ്റുഹു ഇങ്ങനെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാം. അജ്റുഹു ജീമിന് ഖൽഖല, അജ് സുക്കൂനാണ്, അതുപോലെ റാഇന് ദമ്മാണ്. അജ്റുഹു അജ്റുഹു അജ്റുഹു ജീമിന് ദമ്മാവരുത്, സുക്കൂൻ. അജ്റുഹു عند ربه عند نونين أبكتما كمان كنا إخفام بغنة عند عند ربه ولا خوف عليهم ولا خوف عليهم خوف تنبين الشاشم عين إظهار ولواكي تشري كنا خوف عليهم ولا هم عليهم و സാക്കിന മീമിന് ശേഷം സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം, അഥവാ മീം ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഉച്ചരിക്കണമെങ്കിൽ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടണം. അലൈഹിം അലൈഹിം അതേസമയം ഇവിടെ നിർത്താതെ കൂട്ടി ഒതുകയും വേണം. അലൈഹിം വ അലൈഹിം വലദ്ദ ഇതുപോലെ അലൈഹിം വലഹും യഹ്സനൂൻ യഹ് ഹ തൊണ്ടയുടെ മധ്യഭാഗം. യഹ്സനൂൻ അല്ല യഹ്സനൂൻ യഹ്സനൂൻ ആയത്തിൻ്റെ അവസാനത്തിൽ എല്ലാം മദ് ആരദുൽ സുക്കൂൻ, രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. മദ് ആരദുൽ സുക്കൂൻ
ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 111 112 ആയത്തുകളാണ് അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ കേട്ടു പഠിച്ചത്. വിശുദ്ധ ഖുർആൻ കൃത്യമായ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുക, അബദ്ധങ്ങളില്ലാതെ, ഹർക്കത്തുകൾക്കും അതുപോലെ തന്നെ മഖറജുകളിലൊന്നും മാറ്റങ്ങൾ വരാതെ, അർത്ഥവ്യത്യാസം വരാത്ത രൂപത്തിൽ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 111 112 വചനങ്ങളാണ് പാരായണം ചെയ്തത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
3: പഠനം.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പേസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. 71-ാം അധ്യായം സൂറത്തു നൂഹ്, 1 മുതൽ 28 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് മാജിദ് അൽ സമീൽ.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീൽ. ഇന്ന് സൂറത്ത് യൂനുസ് ആദ്യവചനം മുതൽ പൂർണ്ണമായും സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. അഷേഖ് അബ്ദുറഹ്മാൻ അലൂസിയുടെ ശബ്ദത്തിൽ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ, സൂറത്ത് യൂനുസ്, സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി മലയാളത്തിൽ രചിച്ച വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയുടെ എപ്പിസോഡിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് സൂറത്തുൽ മഅരിജ് 22 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് നാം കേൾക്കുന്നത്.
4: വചനം 22, വാക്കർത്ഥം. ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരൊഴികെ.
5: ഇല്ലൽ മുസല്ലീൻ,
4: നമസ്കരിക്കുന്നവർ ഒഴികെ. വചനം 23, വാക്കർത്ഥം. അല്ലദീന, അതായത് യാതൊരു കൂട്ടർ. ഹും, അവർ. അലാ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തിൽ. ദാഇമൂൻ, നിത്യ നിഷ്ഠക്കാരാണ്.
5: അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ,
4: അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ നിത്യനിഷ്ഠയുള്ള ആളുകൾ. വചനം 24, വാക്കർത്ഥം. വല്ലദീന, യാതൊരു കൂട്ടരും. ഫീ അംവാലിഹിം, അവരുടെ സ്വത്തുക്കളിലുണ്ട്. ഹഖുൻ, ഒരവകാശം, കടമ, ബാധ്യത. മഅലൂമുൻ, അറിയപ്പെട്ട, നിശ്ചിതമായ.
5: والذين في اموالهم حق معلوم,
4: തങ്ങളുടെ സ്വത്തുക്കളിൽ അറിയപ്പെട്ട നിശ്ചിതമായ അവകാശം ഉള്ളവരും ഒഴികെ. വചനം 25, വാക്കർത്ഥം. ലിസ്സായിലി, ചോദിക്കുന്നവന്. വൽ മഹറൂം, തടയപ്പെട്ടവനും മുടക്കം ബാധിച്ചവനും.
5: ലിസ്സായിലി വൽ മഹ്റൂം,
4: അതെ, ചോദിക്കുന്നവനും ചോദിക്കുന്നതിന് മുടക്കം ബാധിച്ചവനും. വചനം 22 മുതൽ 25 വരെയുള്ളതിൻ്റെ വിശദീകരണം. ചോദിച്ചാവശ്യപ്പെട്ടു വരുന്നവർക്കും അഭിമാനം കൊണ്ടോ അംഗവൈകല്യം, രോഗം മുതലായ കാരണങ്ങൾ നിമിത്തമോ അന്യനോട് ചോദിച്ചു വാങ്ങാൻ മുന്നോട്ടു വരാത്തവർക്കും തങ്ങളുടെ സ്വത്തിൽ നിന്ന് അവകാശവും ഓഹരിയും കൊടുക്കേണ്ടതുണ്ടെന്ന ബോധമുള്ളവർ എന്ന് സാരം. സൂറത്തു ദാരിയാത്ത് 19 വചനത്തിൻ്റെ വിവരണത്തിൽ വായിച്ചതെല്ലാം ഇവിടെയും സ്മരിക്കുക. വചനം 26, വാക്കർത്ഥം. വല്ലദീന യുസ്വദ്ദിഖൂന, സത്യമാക്കുന്നവരും വിശ്വസിക്കുന്നവരും. ബിയൗമി, ദിവസത്തെ. അദ്ദീനി, പ്രതിഫലത്തിൻ്റെ, നടപടിയുടെ.
5: والذين يصدقون بيوم الدين,
4: പ്രതിഫല നടപടിയുടെ ദിവസത്തെ സത്യമാക്കി വിശ്വസിക്കുന്നവരും. വചനം 27, വാക്കർത്ഥം. والذين, യാതൊരുവരും. ഹും, അവർ. മിൻ അദാബി, ശിക്ഷയെക്കുറിച്ച്. റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ. മുഷ്ഫിഖൂൻ, ഭയപ്പാടുള്ളവരാണ്.
5: വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ,
4: തങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പാടുള്ളവരും ഒഴികെ. വചനം 28 വാക്കർത്ഥം: ഇന്ന അദാബ, നിശ്ചയമായും ശിക്ഷ, റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ, ഗൈറു മഅ്മൂൻ, സമാധാനപ്പെട്ടുകൂടാത്തതാണ്, അഥവാ വരികയില്ലെന്ന് വിശ്വസിക്കാവതല്ലാത്തതാണ്.
5: ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ,
4: കാരണം നിശ്ചയമായും അവരുടെ റബ്ബിൻ്റെ ശിക്ഷ വരികയില്ലെന്ന് സമാധാനപ്പെട്ടുകൂടാത്തതാകുന്നു. വചനം 26 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം: തങ്ങളുടെ നന്മ കൊണ്ടോ മറ്റേതെങ്കിലും കാരണത്താലോ അള്ളാഹുവിൻ്റെ ശിക്ഷ തങ്ങളിൽ ബാധിച്ചേക്കുകയില്ലെന്ന് കരുതി അവർ വഞ്ചിതരാവുകയോ അതിനെക്കുറിച്ച് ഭയമില്ലാതെ സമാധാനപ്പെട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുകയില്ല എന്ന് സാരം. വചനം 29 വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും ലിഫുറൂജിഹിം, അവർ തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ, ഹാഫിദൂൻ, കാത്തുസൂക്ഷിക്കുന്നവരാണ്.
5: والذين هم لفروجهم حافظون,
4: തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരും ഒഴികെ. വചനം 30 വാക്കർത്ഥം: ഇല്ല അല അസ്വാജിഹിം, തങ്ങളുടെ ഭാര്യമാരിൽ ഒഴികെ, അഥവാ ഭാര്യമാരെ സംബന്ധിച്ച് ഒഴികെ. ഔ മാ മലക്കത്ത്, അല്ലെങ്കിൽ ഉടമപ്പെടുത്തിയവരുടെ, ഐമാനുഹും, തങ്ങളുടെ വലങ്കൈകൾ, ഫ ഇന്നഹും, എന്നാൽ കാരണം അവർ, ഗൈറു മലൂമീൻ, ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാണ്.

തങ്ങളുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ളവരെയോ സംബന്ധിച്ചല്ലാതെ. കാരണം അവർ ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാകുന്നു. വചനം 31 വാക്കർത്ഥം: ഫമനിബ്തഗ, എന്നാൽ ആരെങ്കിലും തേടിയാൽ, ആവശ്യപ്പെട്ടാൽ, വറാഅദാലിക്ക, അതിൻ്റെ അപ്പുറം, ഫഉലാഇക്കഹും, എന്നാൽ അക്കൂട്ടർ തന്നെയാണ്, അൽആദൂൻ, അതിരുവിട്ടവർ.

0: എന്നാൽ അതിനപ്പുറം ആരെങ്കിലും തേടുന്നതായാൽ ആ കൂട്ടർ തന്നെയാണ് അതിരുകടന്നവർ. വചനം 32. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും അവർ, ലി അമാനാത്തിഹിം, തങ്ങളുടെ അമാനത്തുകളെ, വിശ്വസ്തതകളെ, വഅഹ്ദിഹിം, തങ്ങളുടെ ഉടമ്പടിയേയും പ്രതിജ്ഞയേയും കരാറിനെയും, റാഊൻ, പാലിക്കുന്നവരാണ്, ഗൗനിക്കുന്നവരാണ്.
1: والذين هم لأماناتهم وعهدهم راعون
2: തങ്ങളുടെ അമാനത്ത്
3: അഥവാ
2: വിശ്വസ്തതകളെയും ഉടമ്പടിയെയും പാലിച്ചു വരുന്നവരും.
0: വചനം 33. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും അവർ, ബിഷഹാദാത്തിഹിം, അവരുടെ സാക്ഷ്യങ്ങളെ, ഖായിമൂൻ, നിർത്തുന്നവരാണ്, നിർവഹിക്കുന്നവരാണ്.
1: والذين هم بشهاداتهم قائمون
0: തങ്ങളുടെ സാക്ഷ്യങ്ങളെ ശരിക്ക് നിർവഹിക്കുന്നവരും. വചനം 34. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും, ഹും അവർ, അലാ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തെ, യുഹാഫിദൂൻ, കാത്തു സൂക്ഷിച്ച് വരുന്നു, സൂക്ഷ്മത പാലിച്ചു വരുന്നു.
1: വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ,
0: തങ്ങളുടെ നമസ്കാരത്തെ പറ്റി സൂക്ഷിച്ചു പാലിക്കുന്നവരും ഒഴികെ. വചനം 35. വാക്കർത്ഥം: ഉലായിക, അക്കൂട്ടർ, ഫീ ജന്നാത്തിൻ, സ്വർഗങ്ങളിൽ, മുക്രമൂൻ, ആദരിക്കപ്പെടുന്നവരാണ്.
1: ഉലായിക ഫീ ജന്നാത്തിൻ മുക്രമൂൻ,
0: അക്കൂട്ടർ എല്ലാം സ്വർഗങ്ങളിൽ വച്ച് ആദരിക്കപ്പെടുന്നവരാകുന്നു. വചനം 29 മുതൽ 35 വരെയുള്ളതിൻ്റെ വിശദീകരണം. 29 മുതൽ 32 കൂടിയ വചനങ്ങളും 34 വചനവും ഇതുപോലെ സൂറത്ത് മുഅ്മിനൂനിലും മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. അവയുടെ വ്യാഖ്യാനത്തിൽ അവിടെ വായിച്ച സംഗതികളും ഹദീസുകളും ഇവിടെയും ഓർത്തിരിക്കുന്നത് ആവശ്യമാണ്. വലങ്കൈ ഉടമപ്പെടുത്തിയവർ, മാ മലക്കത്ത് ഐമാനുഹും എന്ന വാക്ക് ചിലർ ദുർവ്യാഖ്യാനം ചെയ്തതിനെപ്പറ്റി സൂറത്ത് മുഅ്മിനൂനിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിലും വിവരിച്ചിരിക്കുന്നു. ഇവിടെ അതെല്ലാം വീണ്ടും ആവർത്തിച്ച് ദീർഘിപ്പിക്കേണ്ടതില്ലല്ലോ. സ്വർഗത്തിൽ വച്ച് ആദരിക്കപ്പെടുന്നവരെന്ന് അല്ലാഹു സന്തോഷവാർത്ത അറിയിക്കുകയും അക്ഷമരും ദുർബലരുമല്ലാത്തവരെന്ന് അവൻ പ്രശംസിക്കുകയും ചെയ്ത ഈ സജ്ജനങ്ങളുടെ സവിശേഷത പലതും ഈ വചനങ്ങളിൽ അല്ലാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. അവയിൽ ഒന്നാമത്തേതായി എണ്ണിയത് നമസ്കരിക്കുന്നവരെയാണ്. നമസ്കരിക്കുന്നവരെന്ന് പറഞ്ഞു മതിയാക്കാതെ അതിൽ നിത്യനിഷ്ഠ പാലിക്കുന്നവരെന്നുകൂടി പറഞ്ഞിരിക്കുന്നു. ഏറ്റവും അവസാനമായി എടുത്തു പറഞ്ഞതും നമസ്കാരത്തെ പറ്റിത്തന്നെ. നമസ്കാരങ്ങളുടെ എണ്ണം പൂർത്തിയാക്കിയാലും പോരാ, അതിലെ കടമകളും മര്യാദകളും പാലിച്ചുകൊണ്ടും അതിനു വേണ്ടത്ര വിലയും നിലയും കൽപ്പിച്ചുകൊണ്ടും അതിൽ സൂക്ഷ്മത പാലിക്കുക കൂടി വേണമെന്നാണ് അവസാനം ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമസ്കാരത്തിന് ഇസ്ലാമിലുള്ള പ്രാധാന്യത്തെയാണ് കുറിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഖുർആൻ പലപ്പോഴും ഇങ്ങനെ നമസ്കാരത്തെപ്പറ്റി വിവിധ വാചകങ്ങളിൽ ഊന്നിപ്പറഞ്ഞും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും കാണാം. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലസന്മാരായ മുസ്ലിം പാമരന്മാരും അതിനു വേണ്ടത്ര വില കൽപ്പിക്കാറില്ലാത്ത ഇന്നത്തെ ചില പുരോഗമനാശയക്കാരും ഇതെല്ലാം വളരെ ഗൗരവപൂർവം മനസ്സിരുത്തേണ്ടതായിരിക്കുന്നു.
3: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം കേൾക്കാനും അവസരമൊരുക്കുന്ന പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി സൂറത്തു മആരിജ് 22 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ മലയാള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
5: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജു

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് ബന്ദർ ബലീലയാണ്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: وجهه له الحكم وإليه ترجعون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഖസസിലെ 83 മുതൽ 88 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ് ഷൈഖ് അബ്ദുൽ ബാരി അത്തുവൈത്തി.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ ബഖറ 76-82 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷൈഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 78 മുതൽ 82 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോ ഹൃദയ വസന്തം.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ما تنحتون والله خلقكم وما تعملون. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 95-96 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 94-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം തൻ്റെ സമൂഹത്തോട് ചോദിച്ച ചോദ്യമാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, അതഅബ്ദൂന, നിങ്ങൾ ആരാധിക്കുകയോ, മാ തൻഹിതൂൻ, നിങ്ങൾ കൊത്തിയുണ്ടാക്കുന്നതിനെ. അദ്ദേഹം തൻ്റെ സമൂഹം സ്വന്തമായി നിർമ്മിച്ചുണ്ടാക്കുന്ന ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുന്നതിനെക്കുറിച്ചാണ്, അതിൻ്റെ ബുദ്ധിശൂന്യതയെക്കുറിച്ചാണ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, അൻതുമുല്ലദീന സ്വനഅ്തും ഹാദിഹിൽ അസ്നാമ ഫകൈഫ ബഅദ ദാലിക തഅബ്ദൂനഹ, നിങ്ങൾ സ്വയം നിർമ്മിച്ചുണ്ടാക്കുന്ന ഈ വസ്തുക്കളെ നിങ്ങൾ തന്നെ ആരാധിക്കുകയാണോ? ഇതിനേക്കാൾ വലിയ ബുദ്ധിശൂന്യത എന്താണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. ഫഹഉലാഇ അഖ്ബലു യസിഫൂന ഇലാ ഇബ്രാഹീം, എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ആ ചോദ്യം ആ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചില്ല, മറിച്ച് തങ്ങളുടെ ആരാധ്യന്മാരെ സഹായിക്കുവാനാണ് അവർ സന്നദ്ധരായത്. വലാക്കിന്നഹു അലൈഹിസ്സലാത്തു വസ്സലാം കാന ഖവിയൻ ഫീ ദാതില്ലാഹ്, ഒട്ടും അക്ഷോഭ്യനാവാതെ ആ സമൂഹത്തെ ഭയപ്പെടാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെക്കുറിച്ചുള്ള ആ ചോദ്യം അവരോട് ചോദിക്കുകയാണ്. അഥവാ ആരാധിക്കാൻ അർഹൻ, അതിന് അർഹതപ്പെട്ടവൻ അള്ളാഹുവായിരിക്കെ നിങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുന്ന വസ്തുക്കളെ ആരാധിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അതാണ് അഖാല, അദ്ദേഹം പറഞ്ഞു, അതഅബ്ദൂന മാ തൻഹിതൂൻ, നിങ്ങൾ കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുന്നവയെ നിങ്ങൾ ആരാധിക്കുകയാണോ? വൽ ഇസ്തിഫ്ഹാമു ഹുനാ ലിത്തൗബീഖി വൽ ഇൻകാർ, ഇവിടെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പ്രസക്തി പൊരുൾ അവരെ അവരുടെ ആരാധനയെ അദ്ദേഹം നിസ്സാരമായി കാണുകയാണ്, അതിനെ നിരാകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. വൽ ഇസ്തിഹ്സാഉ ബിഹിം കൈഫ തഅബ്ദൂന ശൈഅൻ അൻതും തൻഹിതൂനഹു ബിഐദീകും, അതോടൊപ്പം അവർ ചെയ്യുന്ന ഈ ബുദ്ധിശൂന്യത അതിനെ അദ്ദേഹം എടുത്തു പറയുകയാണ്. നിങ്ങൾ സ്വകരങ്ങൾ കൊണ്ട് നിങ്ങളുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയവയെ നിങ്ങൾ തന്നെ ആരാധിക്കുകയാണോ? വഹൽ യലീകു അഖ്ലൻ അൻ യകൂനൽ മഅബൂദ് മസ്നൂഅൻ ലിആബിദിഹി, ആരാധ്യ വസ്തു ആരാധിക്കപ്പെടുന്നവരുടെ കൈകളാൽ നിർമ്മിക്കപ്പെടുക എന്നത്. ഹാദ ലാ യലീഖു വലാ യഫ്അലു ഹാദ ഇല്ലാ അസ്ഫഹുസ് സുഫഹാ, ഏറ്റവും വലിയ വിഡ്ഢികളല്ലാതെ, ഏറ്റവും വലിയ ബുദ്ധിശൂന്യന്മാരല്ലാതെ ഇത് പ്രവർത്തിക്കുകയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. ഷൈഉൻ തസ്നഅഹു അൻത ബിയദിക് സുമ്മ തഅബ്ദുഹു വതതദറഉ ഇലൈഹി, നീ നിന്റെ കൈകൾ കൊണ്ട് ഒരു വസ്തുവിനെ നിർമ്മിക്കുക, എന്നിട്ട് അതിൻ്റെ മുമ്പിൽ നീ ആരാധന അർപ്പിക്കുക, അതിനോട് നീ താഴ്മ കാണിക്കുക. വതുനീബു വതതഅല്ലഖു ബിഹി വതർജൂ മിൻഹു നഫ്അ വദ്ദറർ, ആ വസ്തുവിൽ നിന്ന് നീ ഉപകാരം പ്രതീക്ഷിക്കുകയും ഉപദ്രവത്തെ ഭയപ്പെടുകയും ചെയ്യുക. ഹാദാ മിനസ്സഫ് വൽ ഇയാദു ബില്ലാ, ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിശൂന്യത. അല്ലാഹു ഇത്തരം അവസ്ഥകളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അൽ ഇൻസാനു ഇദാ അഅമല്ലാഹു ബസീറത, ഒരു മനുഷ്യന്റെ ഉൾക്കാഴ്ച അല്ലാഹു ഇല്ലാതാക്കിയാൽ, ലാ യുഗ്നീഹി ബസറുൽ ഐൻ, തൻ്റെ കണ്ണുകളെ കൊണ്ട് യാഥാർത്ഥ്യങ്ങളെ കാണാൻ അവന് കഴിയുകയില്ല. സഹോദരങ്ങളെ, ഈ അവസ്ഥ അല്ലാഹുവല്ലാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ, അത് ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാവട്ടെ, അവയെ ആരാധിക്കുന്നതിലെ ബുദ്ധിശൂന്യത നമ്മുടെ സഹോദരങ്ങളെ സ്നേഹബുദ്ധിയ ഗുണകാംക്ഷയോടുകൂടി അവരെ ബോധ്യപ്പെടുത്തേണ്ട കടമ നമുക്കുണ്ട് എന്ന യാഥാർത്ഥ്യം, ആ ഗൗരവം നമ്മളും ഉൾക്കൊള്ളേണ്ടതാണ്. തുടർന്ന് 96-ാമത്തെ വചനം,
1: വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ.
0: വല്ലാഹു, അല്ലാഹുവത്രേ, ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചത്,
1: വമാ തഅമലൂൻ,
0: നിങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കുന്നതിനെയും, അഥവാ അല്ലാഹുവാണല്ലോ നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കുന്നതിനെയും സൃഷ്ടിച്ചത്, അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അല്ലാഹു ഹുവല്ലദി ഖലഖകും വഹുവല്ലദി ഖലഖ ഹാദിഹിൽ ഹിജാറ അല്ലതി നഹത്തുമൂഹ അലാ ഹൈഅത്തിൽ ഔസാൻ വസ്സുവർ വത്തമാസീൽ. നിങ്ങൾ കല്ലിലും മരത്തിലുമൊക്കെ കൊത്തിയുണ്ടാക്കുന്ന ഈ വസ്തുക്കൾ, അവയെയും സൃഷ്ടിച്ചത്, നിങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണല്ലോ. വഹുവല്ലദി യസ്തഹിഖു അൻ യുഅ്ബദ ലിഅന്നഹു അല്ലദി ഖലഖ വമൻ ലം യഖ്ലുഖ് ഫഹുവ ആജിസുൻ വൽ ആജിസു ലാ യസ്തഹിഖു അൻ യകൂന ഇലാഹ. ഈ സൃഷ്ടികൾ അവക്കൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. സൃഷ്ടിക്കാൻ സാധ്യമല്ലാത്തവ ആരാധനക്ക് അർഹതപ്പെട്ടതും അല്ല. വലിദാലിക് ഖാല റബ്ബുന സുബ്ഹാന. അതുകൊണ്ടാണ് സൂറത്തുൽ ഹജ്ജിൽ 73-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത്,
1: യാ അയ്യുഹന്നാസു ദുരിബ മസൽ.
0: ഹേ മനുഷ്യരെ, ഒരു ഉദാഹരണം പറയുന്നു,
1: ഫസ്തമിഊല,
0: ആ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവീൻ.
1: ഇന്നല്ലദീന തദുഊന മിൻ ദൂനില്ലാ,
0: അല്ലാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ഒരു ഈച്ചയെപ്പോലും അവ സൃഷ്ടിക്കുന്നില്ല, അവരെല്ലാവരും സംഘടിച്ചാൽ പോലും, നിസ്സാരജീവിയായ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവയ്ക്കൊന്നും സാധ്യമല്ല. സഹോദരങ്ങളെ, സൃഷ്ടിപ്പ് നടത്താൻ കഴിവുള്ളവൻ ആരാണോ അവൻ മാത്രമാണ് ആരാധന അർഹിക്കുന്നവൻ. അല്ലാഹുവല്ലാത്ത ഒരു സൃഷ്ടിക്കും അതത്ര വലിയതാകട്ടെ ചെറിയതാകട്ടെ ജീവനുള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ സൃഷ്ടി നടത്തുക എന്നത് ഒട്ടും തന്നെ സാധ്യമല്ല. എങ്കിൽ അവയൊന്നും ആരാധനക്ക് അർഹതപ്പെട്ടവയും അല്ല.
1: ഫഇദാ അജസു അൻ യഖ്ലുഖ ദുബാബതൻ ഫകൈഫ യുഅബദൂൻ.
0: ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവയ്ക്ക് സാധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവ ആരാധിക്കപ്പെടുക?
1: ഇന്നമൽ ഇലാഹുൽ ഹഖു,
0: യഥാർത്ഥത്തിൽ യഥാർത്ഥ ആരാധ്യൻ,
1: ഹുവല്ലദി ഖലഖസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ വമാ ഫീഹിമാ.
0: ആരാധ്യൻ, യഥാർത്ഥ ആരാധ്യൻ, ആകാശഭൂമികൾ സൃഷ്ടിച്ചവനാകുന്നു, അവക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചവനാകുന്നു.
1: വലിദാലിക് ഖാല റബ്ബുന സുബ്ഹാന.
0: അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്,
1: യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകും.
0: ഹേ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുവീൻ.
1: അല്ലദി ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും,
0: നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവനെയും സൃഷ്ടിച്ചവനായ.
1: ലഅല്ലകും തത്തഖൂൻ,
0: നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം, ദോഷബാധയെ സൂക്ഷിച്ചേക്കാം.
1: അല്ലദി ജഅല ലകുമുൽ അർദ ഫിറാഷ,
0: ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവൻ.
1: വസ്സമാ ബിനാ,
0: ആകാശത്തെ മേൽപ്പുരയാക്കിയവൻ.
1: വഅൻസല മിനസ് സമാഇ മാഅ,
0: ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി തന്നവൻ.
1: ഫഅഖ്റജ ബിഹി മിനസ് സമറാതി റിസ്ഖൽ ലകും,
0: അതുവഴി ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് സസ്യങ്ങൾ ഫലങ്ങൾ മുളപ്പിച്ചു തന്നവൻ.
1: ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദ.
0: അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന് പങ്കുകാര ഉണ്ടാക്കരുത്.
1: വഅൻതും തഅലമൂൻ.
0: നിങ്ങൾ അറിയുന്നവരായിരിക്കെ. അഥവാ ആകാശത്തെ സൃഷ്ടിച്ചതും ഭൂമിയെ സൃഷ്ടിച്ചതും മഴ വർഷിപ്പിക്കുന്നതും അതുവഴി സസ്യങ്ങളെ മുളപ്പിക്കുന്നതും ആകാശത്തെ മേൽക്കുരയാക്കി തന്നതും ഭൂമിയെ വിരിപ്പാക്കി തന്നതും ഇതൊക്കെ ഏകനായ സ്രഷ്ടാവ് മാത്രമാണെന്നിരിക്കെ അതെല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ അള്ളാഹുവിൽ നിങ്ങൾ പങ്കുകാര ഉണ്ടാക്കരുത്. അള്ളാഹുവിൻ്റെ വാക്ക് വളരെ ഗൗരവതരമാകുന്നു, വളരെ ശ്രദ്ധേയമാകുന്നു. മാത്രമല്ല ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത്
1: വജ്ഹാനി
0: ഈ വാക്യത്തിൽ രണ്ട് രൂപത്തിൽ ആയത്തിൽ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, അൻ യകൂന ഖൗലുഹു
1: മാ ബിമഅന അൽ മസ്ദർ.
0: ഇതിൽ അള്ളാഹുവിൻ്റെ പദപ്രയോഗത്തിൽ മാ എന്ന പദം വല്ലാഹു ഖലഖകും
1: വമാ തഅമലൂൻ,
0: അതിലെ മാ എന്നത് മസ്ദറിനെ അഥവാ ക്രിയാധാതുവിനെ അറിയിക്കുന്നതാകുന്നു. അങ്ങനെ വരുമ്പോൾ അർത്ഥം വല്ലാഹു ഖലഖകും
1: വഅമലകും,
0: നിങ്ങളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്നായിരിക്കും. മറ്റൊന്ന്, ഇതിലെ മാ എന്നത് മൗസൂല യുടെ ഇസ്മാണെന്നും വ്യാഖ്യാനിക്കപ്പെട്ടത് കാണാം. അങ്ങനെ വരുമ്പോൾ
1: വല്ലാഹു ഖലഖകും വല്ലദീ തഅമലൂനഹു,
0: നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും അതും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു,
1: വതതുറുക്കൂന ഇബാദത റബ്ബിക്കും,
0: നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുന്നത് ഉപേക്ഷിക്കുന്നു.
1: അല്ലദീ ഖലഖകും വഖലഖ അമലകും,
0: നിങ്ങളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും സൃഷ്ടിച്ച ആ റബ്ബിനെ. സഹോദരങ്ങളെ, സ്രഷ്ടാവായ ഏകനായ ആ നാഥൻ മാത്രമാണ് ആരാധനക്ക് അർഹതപ്പെട്ടത്. അവൻ്റെ സൃഷ്ടികളിൽ ഒരാൾക്കും തന്നെ ആരാധനക്ക് അർഹതയില്ല, അവകാശമില്ല എന്നതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 97-ാമത്തെ വചനം,
1: ഖാലു ബനൂ ലഹു ബുന്യാന ഫഅൽഖൂഹു ഫിൽ ജഹീം.
0: ഖാലു, അവർ പറഞ്ഞു,
1: ഇബ്നു,
0: നിങ്ങൾ പടുത്തുയർത്തുവീൻ, നിങ്ങൾ സ്ഥാപിക്കുവീൻ,
1: ലഹു അവനു വേണ്ടി,
0: ബുന്യാന ഒരു എടുപ്പ് ഒരു കെട്ടിടം,
1: ഫഅൽഖൂഹു
0: എന്നിട്ടവനെ ഇടുവീൻ, ഫിൽ ജഹീം ജ്വലിക്കുന്ന തീയിൽ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യരെ വളരെ ബുദ്ധിപൂർവകമായി അവരോട് സംവദിച്ചിട്ടും കാര്യങ്ങൾ അവർക്ക് നേരാംവണ്ണം പറഞ്ഞുകൊടുത്തിട്ടും അവരുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. സൂറത്തുൽ അംബിയായിലെ 68-ാമത്തെ വചനത്തിൽ കാണാം,
1: ഖാലൂ,
0: അവർ പറഞ്ഞു,
1: ഹരിഖൂഹു,
0: നിങ്ങൾ അവനെ കത്തിക്കുവീൻ കരിച്ചു കളയുവീൻ,
1: വൻസുറൂ ആലിഹതകും,
0: നിങ്ങളുടെ ആരാധ്യന്മാരെ നിങ്ങൾ സഹായിക്കുവീൻ. ആരാധ്യൻ തങ്ങളെ സഹായിക്കേണ്ടതിനു പകരം തങ്ങൾ ആരാധ്യനെ സഹായിക്കാൻ അവർ സന്നദ്ധനാകുന്നു.
1: ഇൻകൂതും ഫാഇലീൻ,
0: നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ. മാത്രമല്ല സൂറത്തു സ്വാഫാത്തിലെ ഈ വചനം ആ വചനത്തിൽ പറയുന്നു,
1: ഖാലു ബുനൂ ലഹു ബുന്യാന ഫഅൽഖൂഹു ഫിൽ ജഹീം,
0: അവനു വേണ്ടി നിങ്ങൾ ഒരു കെട്ടിടം പണിയുക, എന്നിട്ട് നിങ്ങൾ ജ്വലിക്കുന്ന ആ അഗ്നിയിൽ അവനെ എറിയുകയും ചെയ്യുക. അങ്ങനെ അവർ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ കരിച്ചു കളയാൻ വേണ്ടി ഒരു തീക്കുണ്ടാരം ഒരുക്കുകയും ആ തീക്കുണ്ടാരത്തിൽ ആ കെട്ടിടത്തിൽ അവർ തീ നിറക്കുകയും അതിനുശേഷം
1: വഔസഖുൽ ഖലീല ഇബ്രാഹിം അലൈഹിസ്സലാം ബിൽ ഹിബാൽ,
0: കയറുകൊണ്ട് അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കുകയും അതിനുശേഷം
1: വഅൽഖൗഹു ഫീ ഹാദിഹിൻ നാർ,
0: ആ തീയിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നിടത്ത് ഹദീസിൽ കാണാം,
1: عن ابن عباس رضي الله عنهما قال حسبنا الله ونعم الوكيل
0: ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനാകുന്നു.
1: അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖാലഹ ഇബ്രാഹിമു അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ,
0: ഇബ്രാഹിം അലൈഹിസ്സലാം തീയിൽ എറിയപ്പെട്ടപ്പോൾ അത് പറഞ്ഞു.
1: വഖാലഹ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീനല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഊ ലകും فَخَشَوْهُمْ فَزَادَهُمْ إِيمَانًا وَقَالُوا حَسْبُنَا اللَّهُ وَنِعْمَ الْوَكِيلُ
0: إِنَّ النَّاسَ قَدْ جَمَعُوا لَكُمْ ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ,
1: فَخَشَوْهُمْ അവർ നിങ്ങൾ ഭയപ്പെടുവീൻ എന്ന് പറഞ്ഞപ്പോൾ,
0: പ്രവാചകനും തൻ്റെ കൂടെയുള്ളവരും പറഞ്ഞു, അവരെക്കുറിച്ച് അല്ലാഹു പറയുന്നു,
1: فَزَادَهُمْ അതവർക്ക് വർദ്ധിപ്പിച്ചു, ഈമാന
0: സത്യവിശ്വാസം വർദ്ധിപ്പിച്ചു. വഖാലു അവർ പറയുകയും ചെയ്തു,
1: ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ
0: ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനാകുന്നു.
1: അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ ആ ആളുകൾ ആ സമൂഹം തീയിലേക്കെറിഞ്ഞ സന്ദർഭത്തിൽ ആ തീയോട് അല്ലാഹുവിന്റെ കൽപ്പന,
0: ഖുൽനാ യാ നാറു കൂനീ ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം,
1: ഖുൽനാ നാം പറഞ്ഞു,
0: യാ നാറു ഹേ തീയേ,
1: കൂനീ നീ ആവുക, ബർദൻ വസലാമൻ
0: തണുപ്പും സുരക്ഷയുമാവുക,
1: അലാ ഇബ്രാഹിം ഇബ്രാഹിമിന്റെ മേൽ,
0: وَأَرَادُوا بِهِ كَيْدًا
1: അവർ അദ്ദേഹത്തിൻ്റെ മേൽ തന്ത്രം ഉദ്ദേശിച്ചു,
0: فَجَعَلْنَاهُمْ
1: എന്നാൽ നാം അവരെ ആക്കി,
0: الْأَخْسَرِينَ
1: ഏറ്റവും നഷ്ടക്കാരാക്കി. സൂറത്തുൽ അംബിയയിലെ 69-70 വചനങ്ങളിൽ കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ തീയിലേക്കെറിഞ്ഞ് കരിച്ചു കളയാൻ ശ്രമിച്ച ആളുകൾ, അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സുരക്ഷയ്ക്ക് മുമ്പിൽ അവർ മുട്ടുമടക്കിയതായി, അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതായി നമുക്ക് കാണാൻ സാധിക്കും. തീയിന് ചൂട് എന്ന പ്രകൃതം നൽകിയ ആ നാഥൻ തന്നെ അതിൻ്റെ പ്രകൃതി എടുത്തു മാറ്റുകയും അതിനെ സുരക്ഷയുള്ള തണുപ്പാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് സൂറത്തുൽ അംബിയയിലെ 69-70 വചനങ്ങൾ അറിയിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കണിശമായി വിശ്വസിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നിർണായകമായ സന്ദർഭത്തിൽ പോലും അവൻ അവർക്ക് രക്ഷ നൽകും, അവരെ സംരക്ഷിക്കുമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹു മരണം വരെ അവൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുവാനും അത് പ്രബോധനം ചെയ്യാനും നാമേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الدهر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر. وسوء المنقلب في المال والأهل.
3: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിയിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികൾ ഉണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 529-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.

منهمر وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر

0: عذاب أشر سيعلمون غدا من الكذاب الأشر إنا مرسل الناقة فتنة لهم فارتقبهم واصطبر.
1: ബാറക് അല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 529-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, എനിക്ക് കേൾക്കുന്നത് അത്തഹസീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും സ്കലിതങ്ങളെയും കുറിച്ച് ബഹുമാനനായ ഹാഫിൽ അബ്ദുൽ ഷക്കൂർ നമ്മോട് സംസാരിക്കുകയാണ്. മനോഹരമായ പാരായണവും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ഇവിടെ നമുക്ക് കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 114 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. ഇൻഷാഅള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 115, 116, 117 ആയത്തുകളാണ്.

ولله المشرق، ولله المشرق، مشرق ألا مشري رائنة ترقيق جينام نربيكنام مشرق أدوربان قاف قافിന്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. മശ്രിഖു വൽ മഗ്രിബു, വൽ മഗ്ഗൈന തൊണ്ടയുടെ മുകൾ ഭാഗം, വൽ മഗ്രിബു മഗ്രിബു. ഫഅയ്നമാ തുവല്ലു ഫസമ്മ, ഫസമ്മ എന്ന് ഒരിക്കലും ആവരുത്, സ മാറി സീനാവരുത്. ഫസമ്മ ഫസമ്മ, മീമിന് ശബ്ദുണ്ട്, മണിക്കണം. ഫസമ്മ വജിഹുല്ലാഹ്, വജിഹു ജീമിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വജിഹുല്ലാഹ് ഇന്നല്ലാഹ, നൂന് ശബ്ദ് മണിക്കണം. ഇന്ന ഇന്നല്ലാഹ വാസിഉൻ അലീം, വാസിഉൻ ഐൻ തൻവീന് ശേഷം ഐന് ഇസ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. വാസിഉൻ അലീം, ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പറയണം. വാസിഉൻ ഇന്നല്ലാഹ വാസിഉൻ അലീം. വഖാലു ഇത്തഖദല്ലാഹു വലദൻ സുബ്ഹാനഹു, വഖാലു ഇത്തഖദ, وقالوا اتخذ الا وقالوا اتخذ وقالوا اتخذ الله ولدا سبحانه ولدا تنوين الشيشم سين اخفاء بغنه افيكتماكي منيكنا ولدا سبحانه അതുപോലെ തന്നെ സുബഹാന ഹാൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്, ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുബഹാന അല്ല സുബഹാനല്ല, സുബഹാന സുബഹാന. ബല്ലഹു, ഇവിടെ ബൽ ലഹു അല്ല പറയുക, ബല്ലഹു ബല്ലഹു. ലാമിനെ അടുത്ത ലാമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് ഉച്ചരിക്കണം, മണിക്കരുത്. ബല്ലഹു പറയരുത്, ബല്ലഹു. ما في السماوات والأرض، ما في السماوات والأرض، والأرض والأرض لا والا همزه وتشريكنم ضاد عند مخرج صدقنم والأرض والأرض. كل له قانتون، كل له تنوين ششم لام ادغام بلا غنه منكاده കൂട്ടിലയിപ്പിക്കണം. ഓതേണ്ടത് കുല്ലുൻ ലഹു, കുല്ലുൻ ലഹു അല്ല കുല്ലുൻ ലഹു അല്ല, കുല്ലുൻ ലഹു, കുല്ലുൻ ലഹു ഖാനിതൂൻ ഖാനിതൂൻ. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് അപ്പുറത്ത് ഖാ ഖാ ഖി ഖു അഖ് ഖാനിതൂൻ. അടുത്ത ആയത്ത് ബദീഉ സമാവാതി വൽ അർദ്, ബദീഉ ബദീഉ ഐൻ, ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബദീഉ സമാവാതി വൽ അർദ്, വല്ലർദല വൽ അർദ്. ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അത് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഇസ്തിഅലാൻ്റെ അക്ഷരം. വൽ അർദ് വൽ അർദ്. വഇദാ ഖദാ അംറൻ, ശ്രദ്ധിക്കണം, അമ്രൻ എന്നല്ല പറയേണ്ടത്. ഇവിടെ മദ് മുൻഫസ്സിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസ്സിൽ. ഇനി അംറൻ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദം, സുക്കൂനുള്ള മീമിന് ശേഷം റാ വരുമ്പോൾ, എവിടെയും എവിടെയും സുക്കൂനുള്ള മീമിന് ശേഷം റാ വരുമ്പോൾ മീമ് സ്വാഭാവികമായിട്ടും ബാ ആവും. അധികം ആളുകളും അങ്ങനെ തന്നെ, തജ്വീദ് നിയമങ്ങളോ മഖ്റജൊന്നും അറിയാത്ത ആളുകൾ പ്രത്യേകിച്ചും. അപ്പോൾ അംറൻ എന്നല്ല പറയുക, അംറൻ അംറൻ അല്ല, അംറൻ അംറൻ. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. അംറൻ ഫഇന്നമാ,
തൻവീനു ശേഷം ഫ ഇഖ്ഫ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഫഇന്നമ മണിക്കണം. ഫഇന്നമ യഖൂലു ലഹു കുൻ യഖൂലു ലഹു കുൻ ഫ സാക്കിന നൂനു ശേഷം ഫ ഇഖ്ഫ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. കുൻ ഫ ഈ ഗുന്ന ശ്രദ്ധിക്കണം. കുൻഫ കുൻഫയകുൻ അല്ല കുൻഫയകുൻ കുൻഫയകുൻ ഇങ്ങനെ ഉച്ചരിക്കണം. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്.

0: സൂറത്തുൽ ബക്കറയിലെ 115, 116, 117 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന അക്ഷരത്തെറ്റുകൾ മുതൽ സ്കലിതങ്ങൾ വരെ ഓരോന്നോരോന്നും പഠിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ. മനോഹരമായ പാരായണത്തോടൊപ്പം ആ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുൽ ശക്കൂർ.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ കിഡ്സ് ടൈം കുരുന്നു ഖാരികളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ബലദിൻ്റെ പാരായണവുമായി മുഹമ്മദ് തോഹാൽ ജുനൈദ് ചേരുന്നു.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ ബലദിന്റെ പാരായണവുമായി നമുക്കൊപ്പം ചേർന്നത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ഓരോ ജുസ് വീതം കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന ഖതമുൽ ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മാഹിർ അൽ മുവാഖിലി.
3: بسم الله الرحمن الرحيم.

0: ജസാകുമുല്ലാഹു ഖൈറൻ. ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാഹിർ അൽ മുവാഖിലി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു ഹാഫിസ് ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 63-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.
3: أعوذ بالله من الشيطان الرجيم يسألك الناس عن الساعة قل إنما علمها عند الله وما يدريك لعل الساعة تكون قريبا يسألك الناس يسألك الناس يسألك الناس يسألك الناس عن الساعة يسألك الناس عن الساعة يسألك الناس عن الساعة يسألك الناس عن الساعة قل إنما علمها عند الله

يدريك وما يدريك وما يدريك.

0: ذَلِكَ لَعَلَّ السَّاعَةَ تَكُونُ قَرِيبًا.
1: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.